നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട് ഇടവമാസം 4 2026 മെയ് 18 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 57:28. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യാഴ്സ്.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്ന് ഗവർണറെ അറിയിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ രാഷ്ട്രത്തലവന്മാർക്ക് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡ് ഗ്രാൻഡ് ക്രോസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. കോഴിക്കോട്ട് NIT കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി

0: ഹാസനുമായി ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാവാത്തതിനാൽ ഇന്ന് ദുൽഖത് അധ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ്ജ് 1 മെയ് 28 വ്യാഴാഴ്ച ബലിപ്പെരുന്നാളുമായിരിക്കുമെന്ന് ഖാസിമാരും മതപണ്ഡിതന്മാരും. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉൽമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുൻ മൗലവി, കോഴിക്കോട് സംയുക്ത മഹൽ ജമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവർ ദുൽഹജ്ജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, തിരുവനന്തപുരം, കൊല്ലം ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

ഹലോ, നമസ്തേ. ബെഡ് കോഫി എത്തിയിട്ടുണ്ട് കേട്ടോ. ഒപ്പം സുരേഷ് കാഞ്ഞിരക്കാട്ടും ഉണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ സംസാരം. യെസ്, എന്നാൽ ഇന്ന് ആദ്യം നമുക്ക് നോ പറയാൻ പഠിക്കാം. നോ. സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ വില്യം ക്ലെമൻസ് സ്റ്റോൺ വിശ്വാസയോഗ്യവും അർത്ഥപൂർണവുമായ ഒരു ജീവിതം തുറക്കാനുള്ള മാന്ത്രിക താക്കോൽ കൂട്ടത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. Have the courage to say no. ഇല്ല, no, പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം വേണം. യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ധൈര്യം വേണം. ശരിയായ കാര്യം ചെയ്യുക, കാരണം അത് മാത്രമാണ് ശരി. ജീവിതം അതിൻ്റെ സമഗ്രതയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാന്ത്രിക താക്കോലുകളാണിവ. These are the magic keys to living your life with integrity. യെസ്, ജീവിതം എന്നതിൻ്റെ സാരാംശം തന്നെ ധർമ്മനീതിയാണ് അല്ലേ? അത്തരത്തിലുള്ള ഒരു ജീവിതത്തിൻ്റെ തുടക്കമാണ് വിട്ടുവീഴ്ചകളോട് നോ പറയുന്നതും യാഥാർത്ഥ്യത്തെ സധൈര്യം അഭിമുഖീകരിക്കുന്നതും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരിയായ കാര്യം മാത്രം ചെയ്യുന്നതും. നമ്മൾ പറഞ്ഞ മാജിക് കീസ്. ഓൾറൈറ്റ്, നോ പറയുന്നതിനെപ്പറ്റി പ്രബോധകനായ ചാൾസ് ഹാഡൻ പറഞ്ഞിട്ടുള്ളതുകൂടി കേട്ടോളൂ. Learn to say no. It will be of more use to you than to be able to read Latin. No parayan padikkuka. Latin bhasha vaayikkan padikkunnathinekkal ningalkku upakaram cheyyum athu. 19th nootandilaanu Haddon ithu paranjittullathu ketto. Annathe sahajaryam vechittaanu adheham paranjathu. Innaanengil namukku Latin ariyathe thanne valare nannayi jeevikkam. Ennalo നോ എന്ന് പറയാൻ ശീലിക്കുക എന്നത് ഇന്നും അത്ര തന്നെ പ്രധാനമാണ്. അതുപോലെ എപ്പോഴെല്ലാം നോ പറയണം എന്നതും അതുപോലെ തന്നെ പ്രധാനമാണ്. ഓക്കെ, പാട്ടിലേക്കാണ് ഇനി നമ്മുടെ പോക്ക്. ഇവിടെ നമുക്ക് എന്തായാലും യെസ് പറഞ്ഞേക്കാം, പാട്ട് കേൾക്കാം.

Observe, record, tabulate, communicate. Use your five senses. Learn to see, learn to hear, learn to feel, learn to smell. And know that by practice alone, you can become expert. നിരീക്ഷിക്കുക, രേഖപ്പെടുത്തുക, വിവരങ്ങൾ ക്രമീകരിച്ചെടുക്കുക, ആശയങ്ങൾ പകരുക. നിങ്ങളുടെ അഞ്ചിന്ദ്രിയങ്ങളും ഉപയോഗിക്കണം. കാണാൻ പഠിക്കണം, കേൾക്കാൻ പഠിക്കണം, ഗ്രഹിക്കാൻ പഠിക്കണം, ആസ്വദിക്കാനും തിരിച്ചറിയാനും പഠിക്കണം. ഒപ്പം ഇതുകൂടി അറിയുക. പരിശീലനത്തിലൂടെ, അഭ്യാസത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് സാമർഥ്യം നേടാൻ കഴിയൂ, വൈദഗ്ധ്യം ആർജിക്കാൻ കഴിയൂ. യെസ്, ഏത് സംഗതിയിലും വളരെ ആപ്ലിക്കബിളായ ഈ ഒരു സമ്പ്രദായം നമ്മളെ ഇത്രയും ഭംഗിയായി ഓർമ്മിപ്പിച്ചിരിക്കുന്നത് സർ വില്യം ഓസ്ലർ, ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കനേഡിയൻ ഫിസിഷ്യൻ. ജോൺ ഹോപ്കിൻസ് ഹോസ്പിറ്റൽ സ്ഥാപിച്ച നാല് പ്രമുഖരിൽ ഒരാളാണ് ഓസ്ലർ. ഇദ്ദേഹം ഒരു ഡോക്ടർ എന്ന തലത്തിൽ മാത്രമല്ല, ചരിത്രകാരനായും എഴുത്തുകാരനായും ശോഭിച്ചു. ഒപ്പം വലിയൊരു പുസ്തകപ്രേമി കൂടിയായിരുന്നു. മെഡിക്കൽ രംഗത്തിന് എണ്ണമറ്റ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഓസ്ലർ. ഇദ്ദേഹത്തിൻ്റെ പല കഥകളും പല അനുഭവങ്ങളും നമ്മൾ ബെഡ്കോഫിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇക്വാനിമിറ്റസ്, വേ ഓഫ് ലൈഫ്, ദി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ, ദി എവല്യൂഷൻ ഓഫ് മോഡേൺ മെഡിസിൻ, എ കൺസൈസ് ഹിസ്റ്ററി ഓഫ് മെഡിസിൻ തുടങ്ങിയവ വില്യം ഓസ്ലർ എഴുതിയ പ്രസിദ്ധ

0: പുസ്തകങ്ങൾ. ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പ്രിയപ്പെട്ടവർക്കൊപ്പം കൂടിയത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ്. Stay tuned for the third one, which comes after the song break.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.

നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്. ഇത് 107.5 FM റെയിൻബോ, മ്യൂസിക്കലി യോസ്. ഗുഡ് മോർണിംഗ്, പ്രിയപ്പെട്ടവർ. റെയിൻബോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. ഇനി നമ്മുടെ തേർഡ് സെഗ്മെന്റിൽ വരുന്നത്

0: ഡഗ്ലസിന്റെ കഥയാണ്. ഡഗ്ലസിന് അന്ന് 6 വയസ്സുണ്ട്. ഫസ്റ്റ് ഗ്രേഡിൽ പഠിക്കുന്നു. പ്രായത്തിനൊത്ത ബുദ്ധി വളർച്ചയില്ല അവന്. ശരീരത്തിൻ്റെ ആരോഗ്യം അത്ര മെച്ചമൊന്നുമല്ല. ചിരിയില്ല, കളിയില്ല, വർത്തമാനങ്ങളില്ല, അങ്ങനെ ഒന്നുമില്ലാത്തൊരു കുട്ടി. പക്ഷേ ടീച്ചറിനെ അവന് വലിയ കാര്യമായിരുന്നു. ഒരു ദിവസം ഈ ടീച്ചർ കുട്ടികൾക്ക് ഒരു കുട്ടി അസൈൻമെൻറ്റ് കൊടുത്തു, ഒരു തമാശ പോലെ. അവർക്ക് ഏറ്റവും നന്ദി തോന്നിയത് ആരോടാണ് അല്ലെങ്കിൽ എന്തിനോടാണ് എന്നത് ഒരു ചെറിയ പടമായിട്ട് വരച്ചു കൊടുക്കാൻ, ചിത്രമായിട്ട്, പിക്ചറായിട്ട് വരച്ചു കൊടുക്കാൻ. ഇത് പറയുമ്പോൾ ടീച്ചർ കരുതിയിരുന്നത് എന്താണെന്നോ, കുട്ടികൾ അവർക്ക് കിട്ടിയ എന്തെങ്കിലും ഗിഫ്റ്റോ സാധനങ്ങളോ ഒക്കെ ആയിരിക്കും വരയ്ക്കുക എന്നാണ്. അതങ്ങനെ തന്നെയായിരുന്നു. ടീച്ചർ ഉദ്ദേശിച്ചതുപോലെ ആയിരുന്നു കുട്ടികൾ വരച്ചത്, ചിത്രങ്ങൾ വരച്ചത്, ഡഗ്ലസ് ഒഴിച്ച്. യെസ്, ആ കുട്ടി വരച്ചത് വളരെ വ്യത്യസ്തതയുള്ള ഒരു പിക്ചറായിരുന്നു. ഒരു കൈ, ഒരു കൈ, അത്രേ ഉള്ളൂ, നിവൃത്തി പിടിച്ച ഒരു കൈ. ഡഗ്ലസ് വരച്ച പടം കണ്ട് മറ്റു കുട്ടികൾക്ക് എല്ലാവർക്കും അത്ഭുതമായി. ആരുടെ കൈയായിരിക്കാം അത് എന്ന് അവർ ഊഹിക്കാൻ ശ്രമിച്ചു. ചിലപ്പോൾ പോലീസ് ഓഫീസറുടെ കൈയായിരിക്കും, അവരല്ലേ നമ്മളെ അക്രമങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത് എന്ന് ഒരു കൊച്ചൻ പറഞ്ഞു. ഒരു കൃഷിക്കാരൻ്റെ ആയിരിക്കാം എന്ന് മറ്റൊരാൾ. കാരണം എന്താ, നമുക്ക് വേണ്ട ആഹാരമൊക്കെ കൃഷി ചെയ്യുന്നത് കൃഷിക്കാരാണല്ലോ. അങ്ങനെ പോയി കുട്ടികളുടെ ഡിസ്കഷൻ. ആ ആരവങ്ങളൊക്കെ ഒന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോൾ ടീച്ചർ കുട്ടികൾക്ക് വേറെ എന്തോ വർക്ക് കൊടുത്തു. അവർ അതിലേക്ക് ശ്രദ്ധ തിരിച്ച സമയത്ത് ടീച്ചർ പതിയെ ഡഗ്ലസിനടുത്ത് നിന്ന് അവൻ്റെ അടുത്തിരുന്നിട്ട് ചോദിച്ചു, ആരുടെ കൈയാണ് വരച്ചതെന്ന്. ഡഗ്ലസ് മുഖം കുനിച്ചിരുന്നു കൊണ്ട് തന്നെ പറഞ്ഞു, ടീച്ചർ, ഇറ്റ്സ് യോഴ്സ്. അത് ടീച്ചറുടെ തന്നെ കൈയാണെന്ന് അമ്പരന്ന് പോയി അവരാദ്യം. പിന്നെ ഡഗ്ലസ് അവരോട് പെരുമാറിയിരുന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കി. അവന് എപ്പോഴും ടീച്ചറുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു, ഒരു അമ്മയുടെ പോലെ. മറ്റു കുട്ടികൾ കളിക്കാൻ പോകുന്ന സമയത്തും ഡഗ്ലസ് ടീച്ചറെ ചുറ്റിപ്പറ്റി നിൽക്കും. എന്തിനെന്നറിയാത്ത വേദന നിറഞ്ഞ കണ്ണുകളാണ് അവൻ്റേത്. ടീച്ചറുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് അതിൽ അല്പമെങ്കിലും ആശ്വാസം തെളിയാറുള്ളത്. മറ്റു കുട്ടികൾക്കൊപ്പം നടന്നെത്താൻ അവൻ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ, എൻ്റെ കൈ പിടിച്ചോളൂ ഡഗ്ലസ് എന്ന് താൻ പറയാറുള്ളതും ടീച്ചർ ഓർത്തു. എങ്ങനെയാണ് പെൻസിൽ പിടിക്കേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നെല്ലാം അവൻ്റെ കൈ കൂടി പിടിച്ച് കാണിച്ചു കൊടുത്തതും അവരുടെ മനസ്സിൽ തെളിഞ്ഞു. യെസ്, ഡഗ്ലസിന് ഏറ്റവും നന്ദി തോന്നിയത്, കടപ്പാടും സ്നേഹവും തോന്നിയത് ടീച്ചറുടെ ആ കൈയിനോടാണ്. അതിലെ വാത്സല്യത്തോടും കരുണയോടും കരുതലിനോടുമാണ്. തൻ്റെ രീതികൾ ഇത്രയേറെ ആഴത്തിൽ ആ കുട്ടിയെ സ്പർശിച്ചു കാണുമെന്ന് ടീച്ചർ ഒരിക്കലും കരുതിയില്ല. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ഒരു അമ്മയുടെ വാത്സല്യത്തോടെ ഡഗ്ലസിനെ ചേർത്ത് പിടിച്ചിട്ട് അവരെഴുന്നേറ്റ് നടന്നു തൻ്റെ സീറ്റിലേക്ക്. ഡിയേഴ്സ്, ഈ കഥ പറഞ്ഞു തരുന്നത് നന്ദിയോടെ ഓർക്കുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രമല്ല കേട്ടോ, ടീച്ചേഴ്സിൻ്റെ മനോഭാവത്തെ കൂടിയാണ്. പേരൻസിൻ്റെ രീതികളെപ്പറ്റിയും സുഹൃത്തുക്കൾ കാണിക്കുന്ന നിഷ്കളങ്ക സൗഹൃദത്തെയും കൂടിയാണ്. ഇതെല്ലാം ഡഗ്ലസിനെ പോലെയുള്ള കുട്ടികളെ എത്രയോ സ്വാധീനിക്കുന്നുണ്ട് എന്നറിയണം. അവരെപ്പോഴും നമ്മളോട് താങ്ക്സ് പറഞ്ഞു എന്നൊന്നും വരില്ല. എന്നാൽ തങ്ങളുടെ നേരെ നീളുന്ന കൈകളെ അവർ ഒരിക്കലും മറക്കില്ല.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെഡ് കോഫി.

0: You are listening to Rainbow FM 110.5, musically yours.
1: അത്ഭുതങ്ങൾ സംഭവിക്കാം, അതിന് പക്ഷെ ഉറപ്പുകളൊന്നുമില്ല. അങ്ങനെ ഉണ്ടാകും എന്ന് കരുതി കാത്തിരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. നമ്മുടെ ധർമ്മങ്ങൾ നമ്മളെ കൊണ്ടാവും വിധം ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുക, അതേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇത്രയും പറയാൻ കാരണം എന്താണെന്നോ, ഒരു കഥയാണ് ബെഡ് കോഫി ഇനി പറയാൻ പോകുന്ന കഥ. സംഭവിച്ചതിന് തെളിവുകളില്ലാത്തതുകൊണ്ട് കഥയായി കാണാവുന്ന ഒന്ന്, ദി പ്രൈസ് ഓഫ് എ മിറക്കിൾ, അത്ഭുതത്തിന്റെ വില. 8 വയസ്സുകാരിയാണ് ടെസ്. അവളുടെ സഹോദരൻ ആൻഡ്രുവിന് 4 വയസ്സ്. അവനെന്തോ അസുഖമുണ്ട്. അതെന്താണെന്നോ എത്രമാത്രം സീരിയസ് ആണെന്നോ എന്നൊന്നും അറിയില്ല ടെസ്സിന്. ആകെ അറിയാവുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും പക്കൽ ആൻഡ്രുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട പണമില്ല എന്ന് മാത്രമാണ്. അടുത്തു തന്നെ അവർ ഒരു ചെറിയ വാടക വീട്ടിലേക്ക് താമസം മാറ്റും. പണത്തിൻ്റെ അഭാവം തന്നെയാണ് കാരണം. ഒരു ദിവസം അച്ഛൻ അമ്മയോട് ഇങ്ങനെ പറയുന്നത് യാദൃശ്ചികമായി കേട്ടു ടെസ്. ആൻഡ്രുവിൻ്റെ സർജറിക്ക് നല്ല ചെലവ് വരും. പലരോടും കടം ചോദിച്ചു, എവിടെ നിന്നും കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെടണമെങ്കിൽ. ടെസ് ഇത് കേട്ട് അല്പനേരം ആലോചിച്ചു നിന്നു. പിന്നെ ബെഡ്റൂമിലേക്ക് ഓടിപ്പോയി. അവളുടെ അലമാരയുടെ അകത്ത് ഒളിപ്പിച്ചു വച്ചിരുന്ന ഒരു ചെറിയ കുടുക്ക പുറത്തെടുത്തു. അതിനകത്തുള്ള പണം എടുത്ത് എണ്ണി നോക്കി. 3-4 പ്രാവശ്യം എണ്ണി. $1 11 സെന്റും ഉണ്ട്. അച്ഛനും അമ്മയും കാണാതെ പുള്ളിക്കാരി ആ പണവും കൊണ്ട് ബാക്ക് ഡോർ വഴി പുറത്തു കടന്നു. എന്നിട്ട് അല്പം അകലെയുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് നടന്നു. അവിടെ സ്റ്റോർ ഉടമയും അകത്തിരിക്കുന്ന ഒരാളും തമ്മിൽ സംസാരത്തിലാണ്. ടെസ്സിനെ ഈ സ്റ്റോർ ഉടമ കണ്ടതേ ഇല്ല കേട്ടോ. 2-3 തവണ അവൾ പല ആംഗ്യങ്ങളും കാണിച്ചു. ഒടുവിൽ ഗ്ലാസ് കൗണ്ടറിൽ ശക്തിയായി ഇടിച്ചു. അപ്പോഴാണ് അയാൾ പുറത്തേക്ക് നോക്കിയത്. ആൾക്ക് ദേഷ്യം വന്നു എന്നത് സത്യം. കുട്ടിക്ക് എന്താ വേണ്ടത്? ഞാനിവിടെ എൻ്റെ സഹോദരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി. അത് ടെസ്സിൻ്റെ വിഷയമല്ലല്ലോ. അവൾ പറഞ്ഞു, വെൽ, എനിക്കും എൻ്റെ സഹോദരനെ പറ്റിയാണ് പറയാനുള്ളത്. അവന് നല്ല സുഖമില്ല. അതിന് ചികിത്സിക്കാൻ എനിക്ക് ഒരു അത്ഭുതം വേണം, ഒരു മിറക്കിൾ. ഫാർമസിസ്റ്റിന് ചിരി വന്നു. അത്ഭുതമോ? എന്താ കുട്ടി ഉദ്ദേശിക്കുന്നേ? അതായത്, എൻ്റെ ഡാഡി പറയുന്നത് ഞാൻ കേട്ടതാ. അനിയൻ ആൻഡ്രുവിൻ്റെ തലയ്ക്കുള്ളിൽ എന്തോ വളരുന്നുണ്ടത്രേ. അതിൽ നിന്നും അവനെ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം വേണമെന്ന്. ആ അത്ഭുതത്തിൻ്റെ വിലയാണ് ഞാൻ ചോദിച്ചത്, ടെസ് പറഞ്ഞു. കുട്ടി, ഈ സ്റ്റോറിൽ അത്ഭുതങ്ങൾ വിൽക്കുന്നില്ല. ഐം സോറി, എനിക്ക് കുട്ടിയെ സഹായിക്കാൻ കഴിയില്ല. ഇത് കേട്ടിട്ടും ടെസ്സിന് വിശ്വാസമാകുന്നില്ല കേട്ടോ. നോക്കൂ, ഞാൻ അതിനുള്ള പണം തരാം.

0: എത്രയാണെന്ന് പറയൂ. എൻ്റെ കയ്യിലുള്ളത് തികഞ്ഞില്ലെങ്കിൽ ബാക്കി കൊണ്ടുവന്ന് തരാം വീട്ടിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം കേട്ട് അകത്തിരുന്നിരുന്ന ഫാർമസിസ്റ്റിൻ്റെ സഹോദരൻ എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, എന്ത് തരത്തിലുള്ള അത്ഭുതമാണ് വേണ്ടതെന്ന്. അതെന്താണെന്ന് പറയാൻ ആ പാവം പെൺകുട്ടിക്ക് അറിയില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു. അവന് എന്തോ ഓപ്പറേഷൻ വേണം, അതിനു വേണ്ട പണം ഡാഡിയുടെ കയ്യിലില്ല. സോ ഞാൻ എൻ്റെ പണം എടുത്തുകൊണ്ട് വന്നു. എത്രയുണ്ട് ആ തുക എന്ന് അയാൾ ചോദിച്ചു. $1.11. ആ അത് കൊള്ളാലോ, ആ തുകയ്ക്കുള്ള ഒരത്ഭുതം എൻ്റെ പക്കലുണ്ട്. വരൂ, നമുക്ക് മോളുടെ വീട്ടിലേക്ക് പോവാം. അനിയനെയും ഡാഡിയും മമ്മിയും ഒന്ന് കാണാം, ഫാർമസിസ്റ്റിൻ്റെ സഹോദരൻ പറഞ്ഞു. ആക്ച്വലി അദ്ദേഹം ഷിക്കാഗോയിലെ പ്രശസ്തനായ ഒരു ന്യൂറോ സർജനായിരുന്നു. ആള് ആൻഡ്രൂവിനെ ചെന്ന് കാണുകയും അവൻ്റെ ഓപ്പറേഷൻ സൗജന്യമായി ചെയ്തു കൊടുക്കുകയും ഉണ്ടായി എന്നാണ് കഥ. സംഭവിച്ചതിന് തെളിവില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇതൊരു കഥയായി കണക്കാക്കിയാൽ മതി. ആ സർജറി ഉണ്ടല്ലോ, അത് ഒരു മിറക്കിളായിരുന്നു. ഇങ്ങനെ ഡാഡി അമ്മയോട് പറയുന്നത് ടെസ് കേട്ടു. അപ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു, അതിൻ്റെ വില $1.11. ഫ്രണ്ട്സ്, സ്നേഹം, കരുതൽ, അത് പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഇവിടെ അത്ഭുതം സംഭവിച്ചത്. മനസ്സിലായല്ലോ. ആൻഡ് നമ്മുടെ മനസ്സും പ്രവൃത്തികളും നന്മ നിറഞ്ഞതും സ്നേഹം നിറഞ്ഞതുമൊക്കെ ആകുമ്പോൾ സംഭവിക്കാനുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചുള്ളൂ. ആ സംഭവിക്കുന്നു. ഈ ഒരു സന്തോഷകരമായ സ്റ്റേറ്റ്മെൻറ്റോടെ ഇന്നത്തെ ബെഡ് കോഫി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ കൂടുതൽ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. അതുവരേക്കും എല്ലാവരും ബി ഹാപ്പി. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ് ബൈ പറയുന്നത്. ടേക്ക് കെയർ, ബൈ ഫോർ നൗ.
1: Musically yours, FM Rainbow 107.5. Stay tuned.

സമയം 6 മണി കഴിഞ്ഞ് 59 മിനിറ്റും 7 സെക്കൻഡുമാകുമ്പോൾ ഇന്ന് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്തെല്ലാം പരിപാടികളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്നറിയാൻ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടാകുമല്ലോ. യെസ്, അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നല്ല ഒരു അടിപൊളി ബെഡ് കോഫിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി പോകാനായിട്ട് പോകുന്നത് സ്വാഗതം കൊച്ചിയിലേക്കാണ്. സ്വാഗതം കൊച്ചിയിൽ പഴയകാല ഗാനങ്ങൾ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കത്തിലൂടെയും വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ ഇമെയിലൂടെയും ഒക്കെ അയച്ചു തരും. ആ അത്തരത്തിലൊരു പാട്ടാണ് ഇന്ന് നിങ്ങളിലേക്ക്, പഴയകാല ഗാനങ്ങളാണ് 1.5 മണിക്കൂർ നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷ് വാർത്തകൾ, 8:30 സവാരി ടൈം, 10 മണിക്ക് വാട്സപ്പ്, 11 മണിക്ക് ഡു യു നോ, 12 മണിക്ക് യുവർ ചോയ്സ്, 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 2 മണിക്ക് ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ, 3 മണിക്ക് വിവിധ് ഭാരതി വിവിധ് റിലേ, അതുപോലെ തന്നെ വി റിലേ, 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8 മണിക്ക് ഇസൈ തെൻട്രൽ തമിഴ് സോങ് പ്രോഗ്രാം, 9 മണിക്ക് ശ്രുതി ലയം, 11 മണിക്ക് ഹിന്ദി ന്യൂസ് ഡൽഹി റിലേ, 11:05 ഇംഗ്ലീഷ് ന്യൂസ് ഡൽഹി റിലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മളുടെ റെയിൻബോ എഫ് എം കൊച്ചി 107.5 നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കേൾക്കാം സ്വാഗതം കൊച്ചി.

ഹലോ, ഗുഡ് മോർണിംഗ്. സമയം 7 മണി കഴിഞ്ഞ് 5:46 സ്റ്റുഡിയോ ക്ലോക്കിൽ. നമ്മൾ നല്ല അടിപൊളി ഒരു പാട്ടോടുകൂടി ഇന്നത്തെ സ്വാഗതം കൊച്ചി അടിപൊളിയായിട്ട് തുടങ്ങി അല്ലേ. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി പി സുശീല പാടിയ അടിമകൾ എന്ന ചിത്രത്തിലെ പാട്ടോടുകൂടിയാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. ഈ ചിത്രം 1969 കേട്ടോ പുറത്തിറങ്ങിയത്. അപ്പോൾ ഇതാരാണ് ഇത്രയും മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നത് എന്നറിയണ്ടേ. പക്ഷെ അതിനു മുമ്പ് ഇന്നത്തെ പാട്ടുകളുടെയൊക്കെ പ്രത്യേകത, ഈ പാട്ടിൽ എവിടെയെങ്കിലും ഒരു പൂവ് എന്ന് പറയുന്ന വാക്ക് കാണും. അങ്ങനത്തെ ഒരു ഇതാണ്. മിക്കവാറും പൂവുകളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി പൂക്കളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പൂവിൽ തുടങ്ങുന്ന പാട്ടുകൾ, പൂവുള്ള പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകളാണ് നമ്മളുടെ പ്രിയപ്പെട്ട ലിസണർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, CY മാത്യു ആണ് ഇന്നത്തെ ഈ

പഴയ പഴയ പൂവിൻ അടങ്ങിയ പാട്ടുകൾ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. എറണാകുളം നെടുമ്പാശ്ശേരി സ്വദേശിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് 7:40 കഴിഞ്ഞിട്ട് കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത അടിപൊളിയായ ഒരു പാട്ടിലേക്ക് പോയാലോ. എനിക്ക് തോന്നുന്ന എല്ലാം ഒരു എന്താ പറയുന്ന കുറച്ചൊക്കെ പ്രണയവും കുറച്ചൊക്കെ വിരഹവും ഒക്കെയുള്ള അടിപൊളി പാട്ടുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ശകുന്തള എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക് പോകാം. 1965 ശകുന്തള എന്ന ചിത്രം പുറത്തിറങ്ങിയത്. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. കെ ജെ യേശുദാസ് പാടിയ പാട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ശംഖുപുഷ്പം ആയിരിക്കും വരണേ അല്ലേ? അത് തന്നെയാണ് വരുന്നത്. ദാ സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

സമയം 7 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ വാഗപ്പൂവിനും വാഗമരത്തിനും അതുപോലെ തന്നെ ആ വാഗമരത്തെ വാഗപ്പൂവിനെ എന്താണ് ചെയ്ത ആ ഒരു സ്ത്രീ എന്ത് മനോഹരമായിട്ടാണല്ലേ നമ്മളുടെ ബിച്ചു തിരുമല ഈ വരികൾ എഴുതിയിരിക്കുന്നത്. എടി ഉമ്മറാണ് ഇതിന് ഈ പാട്ടിന് അല്ലെങ്കിൽ ഈ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. അനുഭവം എന്ന ചിത്രത്തിലെ 1976 പുറത്തിറങ്ങിയ അനുഭവം എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇത്. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ട് വരുന്നത് അയൽക്കാരി എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് പോകുന്നത്. 1976 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. കെ ജെ യേശുദാസ് പാടിയ പാട്ട് തന്നെയാണ് ഇനിയും നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഇന്നത്തെ ക്ലൂ എന്താണ് എന്ന് അറിയണ്ടേ? അതെ, 11-ാമത്തെ പാട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലൂ. അപ്പോൾ പി സുബ്രഹ്മണ്യം എന്ന സംവിധായകനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ഓക്കെ, ഈ ചിത്രത്തിലെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ചിത്രത്തിലെ സംഗീത സംവിധായകന് ശ്രീകുമാരൻ തമ്പി മാത്രമാണ് വരികൾ എഴുതി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം സംഗീതം ചെയ്ത പാട്ടുകൾ മാത്രമാണ് ഈ ചിത്രത്തിലെ സംഗീത സംവിധായകൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കേവലം 1 വർഷം മാത്രമാണ് ഈ സംഗീത സംവിധായകൻ മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇദ്ദേഹം 1 വർഷം മാത്രമാണ് മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് സംഗീത സംവിധായകനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ. ആരാണ് ഈ സംഗീത സംവിധായകൻ? അദ്ദേഹം സംഗീതം നൽകിയ ഈ സിനിമ ഏതാണ്? ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഒരു ക്ലൂവും കൂടെ ഞാൻ തരാം. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ സിനിമയിലെ ഒരു കഥാപാത്രമായിട്ട് ഒരു സിംഹം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്ലൂവൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായ ആളെ വേഗം നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. റെയിൻബോ FM കൊച്ചിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാം പേജിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റും 9

സെക്കൻഡുമാകുമ്പോൾ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് അയൽക്കാരി എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1976 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ പാട്ട്.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 46 സെക്കൻഡുമാകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വാഗതം കൊച്ചിയാണ്. ഇന്നത്തെ പാട്ടുകൾ നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നത് എറണാകുളം നെടുമ്പാശ്ശേരി സ്വദേശിയായിട്ടുള്ള CY മാത്യു ആണ്. അപ്പോൾ കത്തിലൂടെയാണ് അദ്ദേഹം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. UAEയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ്, PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, B അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പുമാകും. രാവിലെ 10 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
2: സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 8 മണി മുതൽക്കായിരിക്കും

0: ലഭിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. 10 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്ത് എത്തുന്നത്.
1: സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന ഗേറ്റിലൂടെ VIP എൻട്രി മാത്രമായിരിക്കും ഉണ്ടാക്കുക. 9 മണിക്ക് ഗേറ്റുകളും റോഡും അടയ്ക്കും. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകൾ ക്രമീകരിക്കും. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വാഹനം പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളും അനുവദിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണം. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിംഗ് ഹറാൾഡ് 5 സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ശ്രീ മോദി സ്വീഡനിൽ എത്തിയത്. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 31st അന്താരാഷ്ട്ര ബഹുമതിയാണിത്. ഇന്ത്യ സ്വീഡൻ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ധാരണയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുതിയ അവസരങ്ങൾ, സ്വതന്ത്ര വ്യാപാര കരാർ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവയും ചർച്ചയായി. സ്വീഡിഷ് CEOമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നേതാക്കളെ ക്ഷണിച്ചു. പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്നിവയിൽ ഇന്ത്യ സ്വീഡൻ ദീർഘകാല വ്യാവസായിക പങ്കാളിത്തം ദൃഢമായതായും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീഡൻ ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയും ശ്രീ മോദി എടുത്തു പറഞ്ഞു.
2: ആതങ്കവാദ് പൂരി മാനവതയ്ക്ക് ലിയേ ഗംഭീർ ചുനൌതി ഹൈ. പിച്ചലേ വർഷ് പഹൽഗാം മേ ഹുയേ ആതങ്കി ഹംലേക്ക് ബാദ് ഹമേ സ്വീഡൻ സേ മിലേ സമർഥൻ കെ ലിയേ മേ പ്രധാനമന്ത്രി ക്രിസ്റ്റർസൻ കാ ആഭാര വ്യക്ത കർത്താ ഹും. ഹം ആതങ്കവാദ് ഔർ ഉസ്കേ സമർത്ഥകോ കേ വിരുദ്ധ ലഡായി ജാരി രഖേംഗേ.
1: സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോളതലത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: UAE ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഇവ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിനു പുറത്തുള്ള ജനറേറ്ററിൽ തീപിടുത്തമുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. കോംഗോ, യുഗാണ്ട രാജ്യങ്ങളിൽ എബോള രോഗബാധയെ തുടർന്ന് 80 പേർ മരണപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. ഈ രോഗബാധ ഒരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിർത്തി രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. മോസ്കോയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു

ഇന്ത്യക്കാരൻ ഉൾപ്പെടെ നാലു പേർ കൊല്ലപ്പെട്ടു. റഷ്യയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. കീവിൽ 24 പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് സംഭവം. ആക്രമണത്തിൽ കുറഞ്ഞത് 12 പേർക്കെങ്കിലും പരിക്കേറ്റതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. രാജസ്ഥാൻ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. UAE ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ, യുഗാണ്ട രാജ്യങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: अपने से ऊपर का जो स्टूडेंट है, हमसे ज्यादा होशियार है, उसको कहो 5-10 मिनट मेरे साथ बैठो, मुझे बताओ मैं ये सोच रहा हूँ ठीक है क्या, तुम करेक्ट करो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: സ്വാഗതം.
6: സ്വാഗതം കൊച്ചി.

സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 58 സെക്കൻഡും ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട പാട്ടിൻ്റെ ക്രെഡിറ്റ്സ് ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന, ഈ പാട്ടിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഈ പാട്ട് പാടുകയും സംഗീത സംവിധായകനും രചനയൊക്കെ നിർവഹിച്ചിരിക്കുന്നത്. എന്നാലും ഞാൻ പറയുകയാണ്, 1974 നെല്ല് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. വയലാറിൻ്റെ വരികൾക്ക് സലീൽ ചൗധരിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ലതാ മങ്കേഷ്കറാണ് ഈ ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് പാടിത്തന്നത്. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്നത് തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിലെ പാട്ടാണ്. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടിലേക്കാണ് സ്വാഗതം കൊച്ചിയിലൂടെ നമ്മൾ പോകുന്നത്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് വേണ്ടി അയച്ചു തന്നത് എറണാകുളം നെടുമ്പാശ്ശേരി സ്വദേശിയായിട്ടുള്ള CY മാത്യു ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ ഞാനിങ്ങനെ നോക്കട്ടെ. നിങ്ങൾ ദാ പാട്ട് കേട്ടോളൂ. ഏതായിരിക്കും പാട്ട്? ദാ ഇതാണ് പാട്ട്.

സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുകയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ ഞാനൊരു ചോദ്യവും കുറച്ച് ക്ലൂസും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പി സുബ്രഹ്മണ്യനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. ഈ സംഗീത സംവിധായകന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി മാത്രമാണ്. കേവലം 1 വർഷം മാത്രമേ ഈ സംഗീത സംവിധായകൻ മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളൂ. ആരാണ് ഈ സംഗീത സംവിധായകൻ? അദ്ദേഹം സംഗീതം നൽകിയ ഈ സിനിമ ഏതാണ്? അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലൂ. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ കമൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ക്ലൂ കേട്ടിട്ട് മനസ്സിലായി എങ്കിൽ, ആളെ കിട്ടിയെങ്കിൽ വേഗം നിങ്ങൾ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റഗ്രാം പേജിലോ ഒക്കെ കമൻ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള നെടുമ്പാശ്ശേരി സ്വദേശിയായിട്ടുള്ള CY മാത്യു നമ്മളുടെ കൂടെ ചേരുകയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? പക്ഷെ ഇവിടെ കേൾക്കുന്നില്ലല്ലോ. ഹലോ. എന്തായാലും അദ്ദേഹത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നില്ല. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോകാം. പോയി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ വീണ്ടും നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, അടുത്തത് 1963 പുറത്തിറങ്ങിയ അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. പി ഭാസ്കരൻ്റെ വരികൾക്ക് K രാഘവൻ സംഗീതം നൽകി S ജാനകി പാടിയ പാട്ട്.

0: ഹലോ,
1: യെസ് ഹലോ,
0: കേൾക്കുന്നുണ്ടോ?
1: കേൾക്കാം കേൾക്കാം.
0: ഓക്കെ, അപ്പോ അങ്ങനെ ഞങ്ങള് എന്താണ് ആ ഫോണിൽ നിന്ന് പിടിച്ചെടുത്തു ആളെ.
1: ഇപ്പൊ കിട്ടിയോ?
0: ആ, ഇപ്പൊ കിട്ടി, ഇപ്പൊ കിട്ടി.
1: ഓക്കെ സാർ.
0: ഓക്കെ, അപ്പോ നെടുമ്പാശ്ശേരി സ്വദേശിയായിട്ടുള്ള സി വൈ മാത്യു ആണ് ഇന്ന് ഈ പാട്ടുകള്, അതായത് പൂവുകള്, പൂവ് എന്ന ആ ഒരു വാക്ക് എവിടെയെങ്കിലും പാട്ടിന്റെ എവിടെയെങ്കിലും ഒക്കെ വരും, അങ്ങനത്തെ പാട്ടുകളാണ് സെലക്ട് ചെയ്ത് അയച്ചിരിക്കുന്നത് അല്ലേ?
1: അതെ.
0: ഓക്കെ, എന്താണ് ഈ സി വൈ മാത്യു ചെയ്യുന്നേ?
1: ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു എഞ്ചിനീയർ ആയിരുന്നു.
0: ആ,
1: റിട്ടയർ ചെയ്തിട്ട് 26 കൊല്ലമായി.
0: 26 വർഷമായി.
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ, എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്?
1: ഞാൻ ഓൾ കേരള പോകണല്ലോ, ഇലക്ട്രിസിറ്റി ബോർഡിലാവുമ്പോൾ ഓൾ
0: ആ ഓൾ കേരള വർക്ക് ചെയ്തിട്ടുണ്ട്,
1: ഇൻക്ലൂഡിംഗ് ഇടുക്കി.
0: ആ, ഇടുക്കിയില്. ഇടുക്കിയിലെ മെയിൻ പ്രോജക്ട് എന്തായിരുന്നു താങ്കളുടെ സമയത്ത്?
1: ഞാൻ അവിടെ ഷിഫ്റ്റിലായിരുന്നു. ഷിഫ്റ്റ്.
0: ആ, ഓക്കെ ഓക്കെ ഓക്കെ.
1: ഷിഫ്റ്റ് ഓക്കെ.
0: ആ ഹാ ഹാ. പിന്നെ
1: ആലുവയിൽ ഇരുന്ന് റിട്ടയർ ചെയ്തു.
0: ആലുവയിൽ ഇരുന്ന് റിട്ടയർ ചെയ്തു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: നല്ല വിശേഷം. ഞാൻ ഒരു അവാർഡ് ഹോൾഡറാണ്.
0: അവാർഡ് ഹോൾഡറാണ്? എന്ത് അവാർഡായിരുന്നു?
1: ഇന്ത്യ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്.
0: ഓക്കെ.
1: ഓരോ രാജ്യത്തും ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്.
0: അതെ,
1: ഇന്ത്യയുടെ ബുക്കിലെ എന്റെ പേരും ഫോട്ടോയും
0: രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരുന്നു അതിന് കാരണം?
1: ഞാൻ എല്ലാ ദിവസവും കഴിഞ്ഞ 52 കൊല്ലമായിട്ട് ഡെയിലി ഡയറി എഴുതുന്ന ആളാണ്.
0: ഡയറി എഴുതുന്ന ആളാണ്.
1: ഐ ആം ദി ഓൺലി മാൻ ഇൻ ഇന്ത്യ.
0: 53 വർഷമായിട്ട് ഡയറി എഴുതുന്ന ആള് എന്ന റെക്കോർഡ് നേടി ഇന്ത്യൻ ലിംക ബുക്ക് അല്ലേ?
1: ഇന്ത്യ
0: ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഓക്കെ ഓക്കെ. അപ്പോ അതില്
1: 2015 നവംബർ 30 പോയി അവാർഡ്.
0: ആ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു VIP-നെ കൂടിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഒരു VIP എഴുതി അയച്ച കത്തുകളാണ് നമ്മള്, കത്തിലെ പാട്ടുകളാണ് നമ്മളിപ്പോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെ?
1: ഈ അവാർഡ് കിട്ടാൻ എനിക്ക് എന്നെ സഹായിച്ചത് എന്റെ ചേട്ടന്റെ മകൾ ബിന്ദുവിന്റെ ഹസ്ബൻഡ് ബോൺസി എന്ന ആളാണ്. പുള്ളിയെ സഹായിച്ചു.
0: ഓക്കെ,
1: അദ്ദേഹത്തെ നന്ദി രേഖപ്പെടുത്തുന്നു.
0: ഓക്കെ.
1: പിന്നെ ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോ ഒരുപാട് ചാനലുകാർ വന്നു. അപ്പൊ ചാനലുകാരൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കൊരു ആഗ്രഹം റേഡിയോയിൽ കൂടി അതൊന്ന് കേൾക്കണമെന്ന്.
0: കേൾക്കണമെന്ന്.
1: അങ്ങനെ അങ്ങനെ ഞാൻ ഒരു ദിവസം ആകാശവാണിയിൽ വരികയാണ്. അവിടെ വന്ന് കണ്ടുപിടിച്ചു.
0: ഓക്കെ.
1: അന്ന് സ്റ്റേഷൻ ഡയറക്ടർ ശ്രീകുമാർ മുഖത്തലയായിരുന്നു. അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം എനിക്ക് ഒരു ഒരു വേറെ ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്പലവരിക്കൽ ചർച്ചയിൽ സംസാരിച്ചു. അതെ, അന്ന് മുതൽ തുടങ്ങിയതാണ് ഞങ്ങൾ, ഞാൻ റേഡിയോ ആയിട്ട് ബന്ധം
0: ബന്ധം. ഓക്കെ.
1: ഇവിടെ അത്താണിക്ക് ഞങ്ങൾക്ക് ഒയാസിസ് സീനിയർ സിറ്റിസൺ ഫോറം എന്നൊരു ഫോറം ഉണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ എല്ലാ ഒരു ഏകദേശം ഒരു 4-5 നാടകം അവിടെ വന്ന് അവതരിപ്പിച്ചിരിക്കും.
0: ഓക്കെ ഓക്കെ.
1: ഞങ്ങളുടെ ക്ലബിലെ മെമ്പേഴ്സിൽ നാടകം എഴുതി. അവിടെ സായന്തരം എന്നുള്ള പരിപാടിയായിരുന്നു.

0: ഇപ്പൊ സായന്ത്രമുള്ള പരിപാടി ഇല്ലാന്ന് പറയുന്നത്. ഞങ്ങൾ നാടകം റെഡിയാണ്, സായന്ത്രം പരിപാടി ഇല്ലാത്തതുകൊണ്ട് അവതരിപ്പിക്കാൻ
1: പറ്റിയിട്ടില്ല. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിലെനിക്ക് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ്, മൂന്ന് പേരും വിദേശത്താണ്.
1: ഓക്കെ.
0: അവരുടെ പേരുകൾ ഷീന, ഹേന, നയന.
1: നയന, ഓ അടിപൊളി പേരുകൾ, എല്ലാം ഒരു പ്രാസം ഒപ്പിച്ചുള്ള പേരുകൾ.
0: എന്റെ ഭാര്യയുടെ പേര് ലൈല എന്ന് വിളിക്കുന്ന മോളി മാത്യു.
1: ഓക്കെ, എല്ലാം ലായലാണ് അല്ലേ? ഓക്കെ, ഈ ഈ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്?
0: എനിക്ക് എന്നെതിരെ ഈ പാട്ടുകൾ എഴുതാൻ സഹായിച്ചത് എന്റെ ആരോഗ്യത്തിലുള്ള ഒരു ടീച്ചറാണ്, ജൈനി ടീച്ചർ. അവരും ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ ആയിരിക്കണം. ഇപ്പൊ അവരിങ്ങനെ പൂക്കളെ പറ്റിയുള്ള കുറച്ച് പാട്ടുകൾ ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള അവര് പറഞ്ഞു വന്നു, അങ്ങനെ എഴുതി ഉണ്ടാക്കിയതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു കൊല്ലം മുമ്പ് വിളിച്ചിട്ടുണ്ട്.
1: ആ, വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എന്നെ തന്നെയായിരിക്കും വിളിച്ചിട്ടുള്ളത്.
0: എനിക്ക്
1: സ്ത്രീയായിരുന്നു. ആ, എനിക്ക് പക്ഷെ കേട്ട് നല്ല പരിചയം.
0: അതിനുശേഷം ഞാൻ പല പ്രാവശ്യം അവിടെ ആകാശവാണിയിൽ
1: വന്നിട്ടുണ്ട്.
0: പല ആവശ്യങ്ങൾ, പല ചർച്ചകൾ നടത്തിയിട്ടുണ്ട്.
1: ഓക്കെ. പിന്നെ ഈ പാട്ടുകളൊക്കെ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: അതെങ്ങനെ? എന്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറയാം.
1: മക്കൾക്ക് വേണ്ടി എന്ന് പറയാം.
0: അവരെല്ലാം കലാകാരികളൊക്കെ എല്ലാരും
1: ആണോ? അതെ. ചേട്ടൻ പാടുമോ?
0: ഞാൻ കഴിഞ്ഞ പറഞ്ഞില്ലേ, കലാഭവനിലെ 1966 കലാഭവൻ അവതരിച്ചപ്പോ ആരംഭിച്ചപ്പോൾ ഞാൻ അവിടുത്തെ ആദ്യത്തെ 10 വയലിനിസ്റ്റ് പഠിക്കാനുള്ള ഞാനുണ്ടായിരുന്നു.
1: ഓ, അപ്പോ വയലിനിസ്റ്റ് ആണ്.
0: ദാസേട്ടൻ അന്ന് ഞങ്ങളെ ട്യൂബിൽ ഉണ്ടായിരുന്നു.
1: ഓക്കെ.
0: അവിടെ അന്ന് ഒരു 4 കൊല്ലം ഞാൻ പഠിച്ചു. അങ്ങനെ വയലിനിസ്റ്റ് അങ്ങനെ പള്ളിയിലൊക്കെ വായിക്കാറുണ്ട്. അപ്പൊ വയലിനിസ്റ്റ് പറഞ്ഞപ്പോ ഇപ്പൊ 82 വയസ്സായി. അപ്പൊ അതുകൊണ്ട് കൈയൊന്നും അങ്ങനെ വഴങ്ങണില്ല. സാറിന്റെ വിശേഷങ്ങൾ?
1: ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
0: ഈ ശബ്ദം മിക്കവരല്ല, ഞാൻ എല്ലാ ദിവസവും വെക്കാറുണ്ട്. രാവിലെ എണീറ്റാൽ ആദ്യമായിട്ട് ചെയ്യുന്ന റേഡിയോ ഓണാക്കിലാണ്.
1: ഓണാക്കിലാണ്? അതെ.
0: സ്വാഗതം കൊച്ചി ഞാൻ ഡെയിലി കേൾക്കുന്ന ആളാണ്.
1: ഓക്കെ, അപ്പൊ ഇനിയും സ്വാഗതം കൊച്ചിയിലേക്ക് ലെറ്റർ അയക്കണം.
0: തീർച്ചയായിട്ടും.
1: വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട്. ഓക്കെ, അത് കുറച്ച് നാളുകൾക്ക് ശേഷം, ഒരു 6-7 മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അയച്ചാ മതി.
0: ഓക്കെ. എന്റെ 51 ഡയറികൾ ഞാൻ എന്റെ സ്വത്തായി സൂക്ഷിക്കുന്നു.
1: അതെ, അത് ശരിക്കും.
0: ഇന്നലെ രാത്രി 11 മണിക്കും കൂടി അത് എഴുതിയിട്ടാണ് കിടന്നത്. ലാസ്റ്റ് എന്നെ വിളിച്ചിരുന്നു, എന്നെ അവർ വിളിച്ചിരുന്നു. നിങ്ങൾ അവിടുന്ന് ഓഫീസിൽ തന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് ഇന്ന് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്.
1: അപ്പൊ ഇന്ന് ഇന്നത്തെ ഡയറിയില് ഞാനും ഉണ്ടാവുമല്ലോ. കിരൺ ബേബി എന്നാണ്ടോ എന്റെ പേര്? കിരൺ ബേബി. അതെ, ഇന്ന് സ്വാഗതം കൊച്ചി ഉണ്ടായിരുന്നു. എന്റെ പാട്ടുകൾ, ഞാൻ അയച്ചു കൊടുത്ത പാട്ടുകളാണ് പ്ലേ ചെയ്തത്. അതിലെ അവതാരകൻ കിരൺ ബേബി ആയിരുന്നു. ഓ, എനിക്ക് വയ്യ. അതെ അതെ,
0: എന്ന് നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. ഞാൻ രാവിലെ എണീറ്റ മുതൽ അന്ന് കിടക്കുന്നതിനുള്ള സത്യമായ കാര്യങ്ങൾ എല്ലാം എഴുതും.
1: എഴുതി വെക്കും.
0: എഴുതില്ലോ.
1: എന്തായാലും ആ ഒരു ട്രഷർ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഇത് ഇനിയും കുറെ വർഷങ്ങളോളം എഴുതാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇനി ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞിട്ട് സ്വാഗതം കൊച്ചിയിലേക്ക് മറ്റൊരു ലെറ്റർ അയക്കുക. ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെ സ്വാഗതം കൊച്ചിയിലേക്ക് ലെറ്റർ അയക്കാം എന്ന ഒരു ഫോർമാറ്റൊക്കെ പറഞ്ഞു തരട്ടെ. യെസ്, നിങ്ങൾ കത്തിലൂടെയാണ് അയക്കുന്നതെങ്കിൽ സ്വാഗതം കൊച്ചി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി 21 എന്ന അഡ്രസ്സിലാണ് അയക്കേണ്ടത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം അതിനകത്ത് എഴുതിയിരിക്കണം. നിങ്ങളുടെ ഫോൺ നമ്പറും അതിനകത്ത് എഴുതിയിരിക്കണം. 15 അല്ലെങ്കിൽ 20 പാട്ടുകളോളം അതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് കത്തയക്കേണ്ടത്. ഇനി നിങ്ങൾ വാട്സപ്പിലൂടെയാണ് അയക്കുന്നത് എങ്കിൽ ഈ ഫോർമാറ്റ് കൃത്യമായി പാലിക്കണം. സ്വാഗതം കൊച്ചി എന്ന ഹെഡിങ് കൊടുക്കണം. തുടർന്ന് നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും, അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പറും ടൈപ്പ് ചെയ്തതിന് ശേഷം 15 or 20 പാട്ടുകൾ എഴുതുക. എന്നിട്ട് സെൻഡ് ചെയ്യുക 8547341075. അതുപോലെ തന്നെ മെയിലിലാണ്

അയക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ വാട്സപ്പിൽ നമ്മൾ ഏത് ഫോർമാറ്റാണോ യൂസ് ചെയ്യുന്നത് അതേ ഫോർമാറ്റ് തന്നെ മെയിലിലും യൂസ് ചെയ്യുക. fmrainbowinbox@gmail.com ഈ മെയിലിലാണ് നിങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് സ്വാഗതം കൊച്ചിയിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള മൂന്ന് വഴികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പാട്ടുകളിലേക്ക് പോകാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. ഇനി കാട്ടുതുളസി എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് പോകുന്നത്. 1965 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വയലാറിൻ്റെ വരികൾക്ക് MS ബാബുരാജ് സംഗീതം നൽകി ജാനകി പാടിയ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യോഴ്സ്.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ

0: ബന്ധപ്പെടുക.
1: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയെ വിശേഷ സന്ദേശ്.
2: അൾട്ടിമേറ്റ് ഗോൾ എക്സാം കെ നമ്പർ നഹീ ഹോ സക്താ ഹൈ, അൾട്ടിമേറ്റ് ഗോൾ സമ്പൂർണ ജീവൻ കെ വികാസ് കാ ഹോനാ ചാഹിയേ.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: You are listening to Rainbow FM Kochi 107.5. Musically yours.

സമയം 8 മണി കഴിഞ്ഞ് 6 മിനിറ്റും 12 സെക്കൻഡും ആകുമ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലൂ തന്ന ആ ഒരു പാട്ടിലേക്ക് എത്താറായിരിക്കുകയാണ്. എത്താറായിട്ടല്ല, എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ കേട്ട ആ ഒരു പാട്ട് പൂവി നല്ല പൂവി, പാലാട്ട് കോമൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. വയലാറിൻ്റെ വരികൾക്ക് MS ബാബുരാജ് സംഗീതം നൽകി. പി ലീല, ജിക്കി കൃഷ്ണവേണി, ശാന്ത പി നായർ എന്നിവർ ചേർന്ന് പാടിയ മനോഹരമായിട്ടുള്ള പാട്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഇനി നമ്മളുടെ ആ ക്ലൂവിലേക്ക് നമ്മൾ പോവുകയാണ്. ആരാണ് ചലച്ചിത്ര സംഗീത സംവിധായകൻ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഒന്നുകൂടെ ആ ക്ലൂവൊക്കെ ഒന്നുകൂടി പറയാം. പി സുബ്രഹ്മണ്യമാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ഈ ചിത്രത്തിലെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. ഈ സംഗീത സംവിധായകന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഇദ്ദേഹം മാത്രമാണ്. കേവലം 1 വർഷം മാത്രമാണ് ഈ സംഗീത സംവിധായകൻ മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളൂ.

ആരാണ് ഈ സംഗീത സംവിധായകൻ? അദ്ദേഹം നൽകിയ സംഗീതം നൽകിയ ഈ സിനിമ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം സംഗീതം നൽകിയ ഈ സിനിമ കാട് എന്ന സിനിമയാണ്. 1973 ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളൂ. അപ്പോൾ പാട്ട് എന്ന് പറയുന്നത് ഏഴിലം പാലപൂത്തു എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വേദ്പാൽ വർമ്മയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് വേദ്പാൽ വർമ്മയാണ്. യേശുദാസും പി സുശീലയും ചേർന്ന് പാടുന്ന പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിന് ഉത്തരങ്ങൾ എനിക്ക് തോന്നുന്നത് എല്ലാ ലിസണേഴ്സും, അതായത് അയച്ചിരിക്കുന്ന, ഇതിൻ്റെ ഉത്തരം അയച്ചിരിക്കുന്ന എല്ലാവരും കറക്റ്റായിട്ടുള്ള ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലവർ ചോദിക്കും, കിരണ, ഞങ്ങളിങ്ങനെ കറക്റ്റായിട്ടുള്ള ആൻസറൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് തപ്പിപ്പിടിച്ച് ഇത് പോസ്റ്റ് ചെയ്ത് കഴിയും, ഞങ്ങളുടെ പേരൊക്കെ ഒന്ന് വായിക്കാൻ പാടില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഗതം കൊച്ചിയിൽ, നമ്മൾക്ക് അങ്ങനെ ഒരു ശീലമില്ല എന്നുള്ളതാണ്. ഇനി മറ്റുള്ളവർ വായിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ നമ്മളുടെ ഒരു റൂൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഇനിയിപ്പം നമ്മളുടെ അധികാരികൾ നമ്മളോട് പറയുകയാണ്, കിരണ, അങ്ങ് വായിച്ചോ എന്ന് പറയുകയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ഞാൻ വായിക്കും. ഓക്കെ, അപ്പോൾ സമയം 8 മണി മുതൽ 8 മണി കഴിഞ്ഞ് 8 മിനിറ്റും 40 സെക്കൻഡും ആകുമ്പോൾ നമുക്ക് ആ സിനിമയിലേക്ക് പോകാം, അല്ല ആ സിനിമയിലെ പാട്ടിലേക്ക് പോകാം. ആ സംഗീത സംവിധായകൻ വേദ്പാൽ വർമ്മ സംഗീതം ചെയ്ത ആ പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 14:28 ആകുമ്പോൾ ഇത്രയും സമയം സ്വാഗതം കൊച്ചിയുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ കിരൺ ബേബിയാണ്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് കേൾക്കാം യൂട്ടിലിറ്റി വാർത്തകൾ, അതിനുശേഷം സവാരി ടൈം.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 14 സെക്കൻഡുമാകുമ്പോൾ കുറച്ച് യൂട്ടിലിറ്റി ന്യൂസിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് യോഗ്യതയുണ്ട് എങ്കിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പ്രൊഫസർ NR മാധവ മേനോൻ ഇൻ്റർ ഡിസിപ്ലിനറി സെൻറ്റർ ഫോർ റിസർച്ച് എത്തിക്സ് ആൻഡ് പ്രോട്ടോക്കോൾസിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട്. 5 വർഷത്തെ BSc LLB കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്നതിനായി അധ്യാപകരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. 2026 May 25 തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുക. ICRE ഓഫീസിലാണ് വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നത്. താല്പര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.qsat.ac.in എന്ന വെബ്സൈറ്റിലോ ICERP.QSAT.AC.IN എന്ന വെബ്സൈറ്റോ സന്ദർശിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതുപോലെ തന്നെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ICRE നിയമവിഷയങ്ങൾ 5-year BSc LLB ഓണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് MSc ബയോ എത്തിക്സ് പഠിപ്പിക്കുന്നതിന് ഗസ്റ്റ് അധ്യാപകരുടെ പാനൽ തയ്യാറാക്കുന്നതിനായി 26 May 2026 ചൊവ്വാഴ്ച 12 മണിക്ക് ICRE ഓഫീസിൽ വെച്ച് വാക്കിംഗ് ഇൻ്റർവ്യൂ നടത്തുന്നു. താല്പര്യമുള്ളവർ യോഗ്യത, പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ നേരത്തെ പറഞ്ഞ QSAT.AC.IN അല്ലെങ്കിൽ ICRE.QSAT.AC.IN എന്ന വെബ്സൈറ്റുകൾ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മളുടെ ക്യുസാറ്റിലെ മറൈൻ ബയോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സ്പാർക്ക് സ്പോൺസേഡ് അന്താരാഷ്ട്ര ശില്പശാലയായ നാനോ മാറ്റീരിയൽസ് ആൻഡ് ആൻറ്റി മൈക്രോബിയൽ പെപ്സൈഡ് ഇൻ അക്വാകൾച്ചർ ഡിസീസ് മാനേജ്മെൻറ്റ് പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്.

അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. ജൂലൈ 27-28 തീയതികളിലാണ് ശില്പശാല നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും നിങ്ങൾ ഇമെയിൽ ചെയ്യുക spark2026workshop@gmail.com എന്ന മെയിൽ ഐഡിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാനായിട്ട് സാധിക്കും. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടി ഒരു വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്കാണ് പ്രവേശനം. ഇന്റേൺഷിപ്പോടുകൂടിയ റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലായി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിനുവേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് 7994972601 എന്ന നമ്പറിലേക്കാണ്. 7994926081 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട യൂട്ടിലിറ്റി ന്യൂസ്. അപ്പോൾ ഇനി നമുക്ക് പോകാം സവാരി ടൈമിലേക്ക്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Blast your mornings with blistering music. Sawari time.

സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആകുമ്പോൾ പഴയ ആ കാലഗാനങ്ങളൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് സവാരി ടൈമിലേക്ക്. യെസ്, സവാരി ടൈമിൽ നിങ്ങൾ ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് വിളിച്ചു പറയാം. നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് യാത്രാ ഉദ്ദേശം, അതായത് തൊട്ടപ്പുറത്തെ അമ്പലത്തിലേക്ക് പോകുന്ന യാത്രയല്ല, കുറച്ച് വലിയ യാത്രകൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം നിങ്ങൾക്ക് വിളിച്ചു പറയാം. ഓക്കെ, അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242810 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിച്ച് നമുക്ക് സംസാരിക്കാം, യാത്രയെക്കുറിച്ച് മാത്രം സംസാരിക്കാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട് അപ്പോൾ ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സവാരി ടൈമുമായിട്ട് കൂടെയുണ്ട് ഞാൻ കിരൺ ബേബി. സ്റ്റേറ്റ് ഉണ്ട് ആകാശവാണി, കൊച്ചി FM റെയിൻബോ 107.5. ഇനി വിളിച്ചിട്ട് ഞാൻ പാട്ട് തരാമെന്ന് പറഞ്ഞില്ലേ, നല്ല അടിപൊളി പാട്ടുകൾ ചോദിക്കണം, എന്നാൽ മാത്രമേ തരുള്ളൂ. പഴയകാല ഗാനങ്ങളൊന്നും ചോദിക്കരുത്, പഴയ പാട്ടുകളും ചോദിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? യെസ്. അപ്പോൾ ഇനി 3 പാട്ടുകൾ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ലിസണറുമായിട്ട് നമ്മൾ എത്തുന്നത്. സ്റ്റേറ്റ് ഉണ്ട് ആകാശവാണി, കൊച്ചി FM റെയിൻബോ 107.5. Musically yours.

0: കോഫി റെഡി.
1: അയ്യോ, ഇതെന്താ? ഞാനല്ലേ ഇതൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞത്?
0: പറഞ്ഞത് നീ തന്നെ, പക്ഷെ ചെയ്തത് ഞാനാ. കുടിക്ക്.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിനോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

0: സമയം 8 മണി കഴിഞ്ഞ് 55:40 സവ്വാരി ടൈമാണ്. സവ്വാരി ടൈമിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന് പറയുന്ന നമ്പറാണ്. ഹലോ,
1: ഹലോ,
0: ഇതാരാണ് വിളിക്കുന്നേ?
1: സവാരി ടൈം അല്ലേ?
0: അതെ, സവാരി ടൈം ആണ്. ആരാണ് വിളിക്കുന്നേ?
1: ബസ്സിൽ ഇടി കൊണ്ടിറങ്ങി നടന്ന് ജോലിക്ക് പോകുന്ന ഒരു വീട്ടമ്മ.
0: ബസ്സിൽ നിന്ന് ഇറങ്ങി റോഡിലൂടെ നടന്നു പോകുന്ന വീട്ടമ്മ. ഓക്കെ, എങ്ങോട്ടേക്കാണ് ജോലിക്ക് പോകുന്നത്? എവിടെയാണ് ജോലി?
1: ജോലിക്ക് പോകുന്നത് കലൂര്.
0: ആ, കലൂരാണ് പോകുന്നത്. ആ ആ,
1: അവിടെ രണ്ട് ഓഫീസ്.
0: എന്താണ് പറഞ്ഞേ?
1: രണ്ട് ഓഫീസ് ഉണ്ട്.
0: രണ്ട് ഓഫീസ് ഉണ്ട്. രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ,
1: ഞാൻ ക്ലീനിംഗ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ആ,
1: രാവിലെ 9 മണിക്ക് ഒരു ഓഫീസിലേക്ക് ഇറങ്ങണം.
0: ആ,
1: അത് കഴിഞ്ഞ് അവിടെ 10 മണിക്ക് ഇറങ്ങി നടന്ന് പാലൊക്കെ വാങ്ങിച്ച് അടുത്ത ഓഫീസിൽ കയറണം.
0: അടുത്ത ഓഫീസിൽ കയറണം. ആ,
1: അവിടെ പഞ്ചിങ്.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെയാ നിക്കുന്നത്? കലൂരാണോ? ഓഫീസിലേക്ക് നടക്കുകയാണ്. അപ്പൊ ഈ തൊട്ടടുത്ത് റോഡിൽ എങ്ങനെയാ, ബ്ലോക്കൊക്കെ ഉണ്ടോ?
1: ഇവിടെ ഇപ്പൊ ബ്ലോക്കില്ല.
0: ആ, കലൂര് ബ്ലോക്ക് ഇല്ലാത്ത ഒരു അവസ്ഥ വന്നേക്കുവാണ്. ആ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആ, അതാണ് ഞാൻ പറയാൻ വന്നതും, അത് തന്നെയാണ്. ആ, റേഡിയോ കേട്ടുകൊണ്ട് നടക്കുന്നതൊക്കെ അടിപൊളിയാണ്, പക്ഷേ കുറച്ചങ്ങ് സൈഡിലൂടെ മാറി നടക്കണം. പിന്നെ ഓപ്പോസിറ്റ് ആളുകൾ വന്നിട്ടുണ്ടോ എന്നും നോക്കണം.
1: ഹായ്.

0: പത്തണം പത്തര വരെ വേണ്ടി വിളിക്കാൻ പറ്റുള്ളൂ.
1: അതെ അതെ.
0: പിന്നെ അവിടെ കേറി കഴിഞ്ഞാൽ 12 മണി വരെ എനിക്ക് തിരക്കായിരിക്കും.
1: ഓക്കെ, ആ അപ്പൊ 12 മണി കഴിഞ്ഞിട്ട് വിളിക്കാലോ.
0: ആ അപ്പൊ സാറ കിട്ടിയിട്ടുണ്ടോ?
1: ഓ, എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ടാ വിളിച്ചത്. പ്രണയ സല്ലാപത്തില് പണ്ട് അല്ലേ? ആ കൊറേ നാളുകളായി. അതൊക്കെ വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഏതാ പാട്ട് വേണ്ടത്? ഏതാ നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മള് സവാരി ടൈം ആയതുകൊണ്ട് കുറച്ച് അടിച്ചു പൊളി പാട്ടുകളാണ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പാട്ട് ദാ വരുന്നു, കേട്ടുകൊണ്ടേയിരിക്കൂ. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോർസ്. അപ്പൊ നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242 8101.

സമയം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 9 മണി കഴിഞ്ഞ് 15 മിനിറ്റും 54 സെക്കൻഡും ആയിരിക്കുകയാണ്. സവാരി ടൈമാണ്. സവാരി ടൈമിൽ നിങ്ങൾ ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ ആ യാത്രയുടെ കാര്യം പറയാം. നിങ്ങളൊരു യാത്ര പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം പറയാം. ഇനി നിങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ ഒരു വിശേഷവും നിങ്ങൾക്ക് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വേഗം വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്നതായിരിക്കും. കണക്ട് ചെയ്താൽ നമ്മൾ സംസാരിക്കും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി പാട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ പ്ലേ ചെയ്ത് തരും. ഇപ്പോൾ ഇപ്പോഴത്തെ വൈകുന്നേരമായി കഴിഞ്ഞാലുള്ള ഒരു പ്രതിഭാസമാണ് ഇടിമിന്നൽ. ഈ ഇടിമിന്നൽ എന്ന് പറയുന്നത് വളരെ അപകടകാരികളാണ് കേട്ടോ. അപ്പോൾ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ഒക്കെ എന്താ പറയുന്നത് ജീവനും ഈ വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും ഒക്കെ വലിയ നാശമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. നമ്മൾ പലരും അത് അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് നമ്മൾ പൊതുജനങ്ങൾ കുറച്ച് മുൻകരുതലുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ കാർമേഘം കണ്ടു തുടങ്ങുന്ന ആ സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇടിമിന്നൽ എപ്പോഴും നമുക്ക് ദൃശ്യമാകണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരൊറ്റ വെട്ടാണ് അല്ലേ. ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിട്ടുമാറരുത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായി കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. സാധാരണ ഇപ്പോൾ വല്ല ട്രിപ്പിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉദാഹരണത്തിന് നമ്മളുടെ വാഗമണ്ണിൽ പോയി ആ പുൽമേട്ടിൽ കയറി നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഈ കാർമേഘമൊക്കെ ഉരുണ്ട് കൂടുന്ന ആ ഒരു സമയത്ത് തന്നെ അവിടെ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും ഒക്കെ അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയും ഇരിക്കുക. അതുപോലെ തന്നെ കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാനും ശ്രമിക്കുക. അപ്പോൾ അതുപോലെ ഗൃഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധമൊക്കെ വിച്ഛേദിച്ചു വയ്ക്കുക. വൈദ്യുതോപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് 3 കാര്യം. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, നമുക്ക് പോകെ പോകെ കേൾക്കാം. ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.0

5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 0484-242-8101 എന്ന് പറയുന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. വിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും, യാത്രയെക്കുറിച്ച് സംസാരിക്കും, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കും. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

0: സമയം 9 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി വിളിക്കാൻ അധികം സമയമില്ല, വേഗം വേഗം വിളിച്ചോളൂ. 0484242810 വിളിച്ച് കോൾ കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242810. നിങ്ങൾ പോയ ഒരു യാത്രയെക്കുറിച്ച് പറയാം, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു യാത്രയെക്കുറിച്ച് പറയാം, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയെക്കുറിച്ച് പറയാം. വിളിക്കേണ്ട നമ്പർ പറഞ്ഞല്ലോ, വേഗം വേഗം വിളിച്ചോളൂ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇങ്ങനെ ഇടിമിന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറയണം എന്നുള്ളതിന് മുമ്പ് നമുക്കൊരാളെ കണക്ട് ചെയ്തു. ഹലോ,
1: ഹലോ,
0: ഇതാരാണ്?
1: അശോകൻ പള്ളുരുത്തി.
0: അശോകൻ പള്ളുരുത്തി, എന്തൊക്കെയുണ്ട് വിശേഷം? ആഹാ, വീടിന്റെ ഉള്ളിൽ നിന്നാണോ വിളിക്കുന്നേ? എങ്ങോട്ടേക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത് യാത്രക്ക്? മൂന്നാറാ? എന്നാണ് പോകുന്നേ?
1: അടുത്ത വാരം സൺഡേ വിളിച്ചു പോകണം.
0: നല്ല മഴയത്ത്, മഴയത്ത് മൂന്നാറ് ആസ്വദിക്കാനായിട്ട് പോകുന്നു. ആരൊക്കെ ഉണ്ട് കൂടെ?
1: കൂടെ ഭാര്യ,
0: മോള്
1: ജോലിക്ക് പോയി.
0: ജോലിക്ക് പോയി? അത് നിങ്ങള് ഈ ഒരു ഫാമിലി മാത്രം? എങ്ങനെയാണ് പോവാൻ ഉദ്ദേശിക്കുന്നത്?
1: ഞങ്ങൾ വണ്ടിയുണ്ട്,
0: സ്വന്തം വണ്ടിയിലാണ് പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയാ, സ്റ്റേ ചെയ്തിട്ടുള്ള ട്രിപ്പാണോ അതോ? ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുള്ള സംഭവമാണ്. എവിടേക്കാണ് മൂന്നാർ, എവിടേക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത്? ഏതൊക്കെ സ്പോട്ടുകൾ?
1: കാന്തല്ലൂരാണ് ഉദ്ദേശിക്കുന്നത്.
0: മറയൂർ കാന്തല്ലൂർ. ഓക്കെ, അപ്പോ അവിടെയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോ എന്തായാലും യാത്ര അടിപൊളിയാവട്ടെ. ഓക്കെ, അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. നമുക്ക് ഒരു പാട്ടല്ല, മൂന്ന് പാട്ട്. പറഞ്ഞു, അടിപൊളി പാട്ടായിരിക്കണം, യാത്രക്ക് പോവാൻ പറ്റുന്ന അതുപോലെ കേൾക്കാൻ പറ്റിയ പാട്ടായിരിക്കണം.

0: മറ്റേ എന്താണ് മമ്മൂട്ടിയുടെ കേരളത്തില അടിപൊളി പാട്ടങ്ങൾ കിട്ടുന്നില്ല.
1: ഓക്കെ, അപ്പൊ ഞാൻ പ്ലേ ചെയ്ത് തരാം. ഓക്കെ, ഇതാ വരുന്നു പാട്ട്. ഓക്കെ, അപ്പോ നമ്മള് പറഞ്ഞു വന്നിരുന്നത് എന്താണ്, ഇടിമിന്നലിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം എന്ന്, മൂന്നാമതല്ല അഞ്ചാമത്തെ കാര്യമായിട്ടാണ് പറയുന്നത്, അന്തരീക്ഷം മേഘാവൃതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തുറസായ സ്ഥലത്തും ടെറസിലും ഒന്നും കുട്ടികളും അതുപോലെ തന്നെ നമ്മളും ഒക്കെ ചെല്ലുന്നത് ഒഴിവാക്കുക. ചില കുട്ടികളൊക്കെ ടെറസിലൊക്കെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യും, അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വേഗം പിടിച്ച് വീടിനകത്ത് കയറ്റി ഇരുത്തുക, പറ്റുമെങ്കിൽ ഒന്നോ ഉറക്കിക്കോ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്, കാരണം വൃക്ഷങ്ങൾക്ക് ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും ചെയ്യരുത്, കാരണം പ്രശ്നങ്ങളുണ്ടാകും, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക, അതിപ്പം കാറോ അങ്ങനെ വല്ല സംഭവമാണെങ്കിൽ, ഞാൻ ബൈക്കാണ്, എന്റെ വാഹനത്തിനകത്താണ് ഞാൻ തുടരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടിമിന്നലേൽക്കും. അപ്പോൾ കൈകാലുകളൊക്കെ പുറത്തിടാതിരിക്കുക, വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ ഇങ്ങനെയുള്ള വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് മാക്സിമം ഒഴിവാക്കുക. ഇടിമിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ നിങ്ങൾ അഭയം തേടുകയും വേണം. അതുപോലെ തന്നെ മഴക്കാറ് കാണുമ്പോൾ ഈ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഒക്കെ ഓടിപ്പോകുന്ന ചില അമ്മമാരും ചില ചേച്ചിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ കെട്ടിവെക്കാനായിട്ടും ശ്രമിക്കണം. സമയം 9 മണി കഴിഞ്ഞ 40 മിനിറ്റ് കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആകുമ്പോൾ സവാരി ടൈം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വാട്സപ്പിന്റെ സമയമാണ്. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ പാട്ടുകൾ ചോദിച്ച് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി മറ്റൊരു ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. ഇത് കിരൺ ബേബി, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം ഒരുങ്ങി. ജനസഹസ്രങ്ങൾ തിങ്ങിനിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി MP തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് മുഖ്യമന്ത്രിയടക്കം മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലി.

0: ബലികൊടുക്കുക. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജന്മദിനാശംസകൾ നേർന്നു. കർഷകർക്കും ഗ്രാമീണ ഇന്ത്യയ്ക്കും വേണ്ടി ദേവഗൌഡയുടെ സമർപ്പണം രാജ്യത്ത് മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ തുടക്കം. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലെ ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലെയും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. ആകാശവാണിയുടെ കേരളത്തിലെ എല്ലാ നിലയങ്ങൾ വഴിയും രാത്രി 9:30 നാടകം പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1:00. ഊട്ടി ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ 128-ാമത് പുഷ്പ പ്രദർശനത്തിന് ഇന്ന് തുടക്കം. 28 വരെ നീളുന്ന പ്രദർശനത്തിലെ പ്രത്യേക ആകർഷണം പൂക്കളാൽ തീർത്ത ചരിത്ര സ്മാരകങ്ങളുടെ രൂപങ്ങളാണ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്. വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ സമയം 10 മണി കഴിഞ്ഞ 11 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 അങ്ങനെ പാട്ട്സ് ആപ്പ് നല്ലൊരു പാട്ടോടുകൂടി തന്നെ ആരംഭിച്ചു. അടിപൊളി പാട്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പാട്ടുകൾ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു പാട്ട് കേട്ടാൽ കൊള്ളാം എന്നുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കുള്ള ഒരു അവസരമാണ് വാട്സാപ്പിലൂടെ. വാട്സാപ്പ് ചെയ്താൽ വാട്സാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം പലർക്കും സ്പെഷ്യൽ ഡേ ആയിരിക്കാം അല്ലേ, ബർത്ത്ഡേ ആയിരിക്കാം, അതുമല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി, അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലേ. സന്തോഷിക്കാനായിട്ടുള്ള പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല പാട്ടുകളെ ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം, വിഷസ് അറിയിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 8547341705. 8547341705. അപ്പോൾ ഇന്ന് വാട്സാപ്പിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ വെച്ചേരാൻ കൂടിയുള്ളത് ഞാൻ ആർജി ഉഷസാണ്. അപ്പോൾ നമുക്ക് നേരെ മെസ്സേജുകളിലേക്ക് പോകാം. കുറേ അധികം മെസ്സേജുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാം. എടയാർ ബോഡി ഗെയറിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സൂപ്പർവൈസറായ റിസിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പേര് എന്താണെന്ന് വെച്ചിട്ടില്ല. ഓക്കെ, പിന്നെ ആരാണ്, മലയാളി പെണ്ണേ നിന്റെ മനസ്സ്, ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിലെ ഗാനം ചോദിച്ചുകൊണ്ട് ഇന്ദു വൈക്കം മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പാട്ട് കേൾപ്പിക്കാമോ, ഡെഡിക്കേഷൻ ടു ഡിയർ ബീന രാജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹത്തിൻ പൂഞ്ചോല എന്ന ഗാനത്തിന് വേണ്ടിയിട്ട് വനജ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്തിരിക്കുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന മൂവിയിലെ പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ആരാണ്, ഹേതു ജന്മകൽപ്പനയിൽ എന്ന പാട്ടിന് വേണ്ടിയിട്ട് ജയ അഖിലേഷ് മെസ്സേജ് ചെയ്തിരിക്കുന്നു. യോധ എന്ന ചിത്രത്തിലെ ഗാനത്തിന് വേണ്ടിയിട്ട് കൊല്ലംകോട് പാലക്കാട് നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതും പേരില്ലാത്ത ഒരു സത്യവ്രതൻ എന്നാണെന്ന് തോന്നുന്നു പേര്.

ആണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണൻ കാഞ്ഞിരമറ്റം ചോദിച്ചിരിക്കുന്ന പാട്ട് ഇതാണ്. ഫ്രണ്ട്സ് എന്ന മൂവിയിലെ പുലരി കിണ്ണം പൊന്നിൽ മുക്കിയതാരാണ് എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണൻ കാഞ്ഞിരമറ്റത്ത് നിന്ന് മാഗി ജോർജ് പറയുന്നു തുംസി മിൽക്കർ എന്ന് തുടങ്ങുന്ന ഗാനം ഒരു ഹിന്ദി ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അതുമല്ലെങ്കിൽ വേറെ ഒരു ഗാനം കൂടി പറഞ്ഞിട്ടുണ്ട് മാഗി ജോർജ് വൈപ്പിനിൽ നിന്ന്. പിന്നെ ജയങ്കർ ധർമ്മൻ പറയുന്നു മഞ്ഞിൻ ചിറകുള്ള വെള്ളരി പ്രാവ എന്ന ഗാനം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന രണ്ടു പേരായ കുഞ്ഞി

മഞ്ഞിൻ ചിറകുള്ള വെള്ളരി പ്രാവ എന്ന ഗാനം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന രണ്ടു പേരായ കുഞ്ഞിപ്പ പന്താവൂർ എം മണി വാണിയമ്പലം ഇവർക്ക് രണ്ടുപേർക്കും 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനം കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ജയങ്കർ സലിത ശ്രീനന്ദ ഫോട്ടോയിൽ നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല ഗാനങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ൽ വാട്സ്ആപ്പ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: One 107.5 FM Rainbow.

സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുകയാണ്. വാട്സാപ്പാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എന്ന മൂവിയിലെ ഗാനം കേട്ടു. അപ്പോൾ ഇതുപോലെ കുറേയധികം റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് മെസ്സേജുകളിലേക്ക് പോകാം. PV മുഹമ്മദ് വടക്കേ വാവന്നൂരിൽ നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു. ഇന്ന് ജന്മദിനമായ എൻ്റെ റേഡിയോ സുഹൃത്ത് കുഞ്ഞിപ്പ പന്താവൂരിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് സമാന്തരങ്ങൾ സിനിമയിലെ 1 കടൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വാൽക്കണ്ണാടി സിനിമയിലെ കുക്കു കുക്കു എന്ന് തുടങ്ങുന്ന ഒരു ഗാനം വച്ചുതരാമോ? ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് വിനീത ഷിബുവാണ് പൂച്ചാക്കലിൽ നിന്ന് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോണിക മോഹൻ നോർത്ത് പറവൂരിൽ നിന്ന് പറയുന്നു, മാമ്പഴക്കാലം എന്ന് തുടങ്ങുന്ന ഗാനം, പോക്കിരി സൈമൺ എന്ന ചിത്രത്തിലെ ഗാനം, അതുമല്ലെങ്കിൽ ഒരു പഴയ ബോംബ് കഥ, അതുമല്ലെങ്കിൽ ഒരു ഒരു മുറൈ വന്ത് പാത്തായ എന്ന സിനിമയിലെ ഗാനം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ടുഡേ ആക്ട്രസ് പ്രയാഗ മാർട്ടിൻസ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് സോണിക മോഹൻ ഓർത്ത് പറവൂരിൽ നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. പിന്നെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി നാടൻ വഴി എന്ന് തുടങ്ങുന്ന ഗാനം, വെട്ടം മൂവിയിലെ ഗാനം, ഫോർ ഓൾ ലിസ്ണേഴ്സ് ആൻഡ് സ്വപ്നക്കൂട് റേഡിയോ സൗഹൃദ കൂട്ടായ്മ ബൈ JP കരുമാടി ആലപ്പുഴയിൽ നിന്നാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. പിന്നെ ആരാണ്, ഹലോ ഗുഡ് മോർണിംഗ്, എന്നെ മറന്നോ, മുടപ്പല്ലൂർ നിന്ന് കുമാർ. ഒരു പാട്ട് ചോദിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലെ ഗാനം ചോദിച്ചിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും വച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, പുലിമുരുകലിലെ ഗാനമായാലും മതി എന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പ് എൻ്റെ മെസ്സേജുകളിൽ നമുക്ക് നോക്കാം. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ട് ആരാണ്, റോസ്ലി ജോസഫ് നോർത്ത് പറവൂരിൽ നിന്നാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 ബർത്ത്ഡേ ആയിരുന്ന തുമ്പിക്കും 16 ബർത്ത്ഡേ ആയിരുന്ന പ്രിൻസിനും വേണ്ടിയിട്ട് എന്തൊരു ചേലാണ് എന്ന സോങ് വെച്ചു തരുമോ? അതുമല്ലെങ്കിലാണ് ഈ പുലിമുരുകനിലെ ഗാനം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫൗസിയ മൻസൂർ പറയുന്നത്, ഇന്ന് എൻ്റെ സഹോദരൻ സിറാജുദ്ദീൻ്റെയും റസിയുടെയും മകൾ ഹസ്നയുടെ ബർത്ത്ഡേ ആണ്, മോൾക്ക് ആശംസകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ചിത്തിര താമര തുമ്പി എന്ന് തുടങ്ങുന്ന ഗാനം വയ്ക്കുമോ? ആശംസകൾ പറയണേ ഉഷസ്ജി എന്ന് പറഞ്ഞിരിക്കുന്നു. ഹസ്ന, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ കേട്ടോ. ഫൗസിയ മൻസൂർ കടുങ്ങല്ലൂരിൽ നിന്നാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ ആരാണ്, ഗുഡ് മോർണിംഗ് ഉഷസ്, പ്ലീസ് പ്ലേ ദ സോങ് കാക്കക്കുയിൽ എന്ന സിനിമയിലെ മേഘരാഗം നിറുകിൽ തൊട്ടു എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. സൽമാ ജമാലുദ്ദീൻ ഇടയക്കുന്നത്തു നിന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരുടെ മെസ്സേജുകൾ വായിക്കാൻ സാധിക്കും, എല്ലാവരുടെയും പാട്ടുകൾ വെച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് നല്ല നല്ല പാട്ടുകളുടെ റിക്വസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല പാട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും സമയമുണ്ട്, വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 8547341 8547341 കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 വാട്സാപ്പ്.

സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കെയാണ് വാട്സപ്പ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റ് മെസ്സേജുകളിലേക്ക് പോകാം. മാന്ത്രികം എന്ന സിനിമയിലെ കേളി വിപിനം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് ദിവ്യ സന്തോഷാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ ഷാജി വരാപ്പുഴയിൽ നിന്ന്, എനിക്കൊരു പാട്ട് വേണം, തമിഴാണ്, പടത്തിൻ്റെ പേര് അറിയില്ല, ഇതുവും കടന്നു പോകും എന്ന ഗാനമാണ്, എല്ലാവർക്കും വേണ്ടി ആശംസകളോടെ എന്ന് പറഞ്ഞിട്ടാണ് ഷാജി മെസ്സേജ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആരാണ്, നസീമ നൗഷാദ് ഫോട്ടോച്ചിയിൽ നിന്ന്, എനിക്ക് യാത്രാ മൂവിയിലെ തന്നെ തന്നെ താളത്തിലാടി എന്ന ഗാനം വെച്ച് തരുമോ പ്ലീസ്, എൻ്റെ പേര് നസീമ നൗഷാദ് എന്ന് പറഞ്ഞിട്ടാണ് ഫോട്ടോച്ചിയിൽ നിന്ന് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. നിധിൻ വരാപ്പുഴ, ബ്രദേഴ്സ് ഹോളിഡേയ്സ് വരാപ്പുഴ, ഒരു തമിഴ് പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സുബ്രഹ്മണ്യപുരം എന്ന സിനിമയിലെ ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ആരാണ്, ഇഷാൻ പറയുന്നു, എനിക്ക് മൈ മദേഴ്സ് ലാപ്ടോപ്പ് എന്ന സിനിമയിലെ വി മാസമേ നിൻ നെഞ്ചിലെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്, ഇഷാൻ ചേരാനല്ലൂരിൽ നിന്ന്. പിന്നെ കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന എന്ന ഗാനത്തിന് വേണ്ടിയിട്ട്, താളവട്ടം എന്ന മൂവിയിലെ ഗാനത്തിന് വേണ്ടിയിട്ട് നജിയ സുബൈർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരാണ്, കോട്ടയം നീണ്ടൂരിൽ നിന്ന് ജയ ആണ്, ഒരു നീണ്ടൊരു മെസ്സേജാണ് കേട്ടോ. എൻ്റെ കൊച്ചുമകൻ അപ്പോസിന് വേണ്ടിയിട്ട് തുമ്പി വാ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ, കുറച്ച് നാളായി പാട്ട് ചോദിക്കുന്നു, കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും അവന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. ആലുവയിൽ നിന്ന് ജൂലി ഒരു പാട്ട് വെച്ച് തരുമോ, തമിഴ് സോങ് അമരം മൂവിയിലെ വെണ്ണി ലവ് സരൽ നീ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ആലുവയിൽ നിന്ന് മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ദർശന പ്രസാദാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വടക്കുനാഥൻ മൂവിയിലെ ദാസേട്ടനും ചിത്രചേച്ചിയും പാടിയ ഒരു കിളി പാട്ട് മൂളവേ എന്ന് തുടങ്ങുന്ന ഗാനം ഹസ്ബൻഡ് പ്രസാദിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. വൈപ്പിനിൽ നിന്ന് ഷിജല ജബ്ബാർ, എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫിലിമിലെ എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സുമാ രാജേന്ദ്രൻ കോതമംഗലത്ത് നിന്ന്, തൃക്കാരിയൂരിൽ നിന്ന്, എൻ്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രന് വേണ്ടിയിട്ട് കണ്ണോട് കണ്ണോരം എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. സിനി ശിവദാസ് കോതപറമ്പ്, എൻ്റെ ചേട്ടൻ സിദ്ധാർത്ഥിന് വേണ്ടിയിട്ട് വെണ്ണിലാ കൊമ്പിലെ രാപ്പാടി എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുള്ള കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടോ. ഒരു മെസ്സേജ് തന്നെ റിപ്പീറ്റ് ആയിട്ട് ഒത്തിരി അയച്ചിരിക്കുന്നു. എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാമല്ലേ. ഇനി ഒന്ന് രണ്ട് മെസ്സേജുകളും കൂടി വായിക്കാം. നിച്ചു രോഹിതാണ് തൃപ്രയാറിൽ നിന്ന്, ഞങ്ങളുടെ ആദിത്യയുടെയും വിനോദിൻ്റെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്, ആശംസകൾ അറിയിച്ചുകൊണ്ട് ധ്വനിമോളും ധ്രുവമോളും നിനക്കെൻ്റെ മനസ്സിലെ ഗ്രാമഫോൺ എന്ന സിനിമയിലെ ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ മകൾ ദേവികയുടെ ബർത്ത്ഡേ ആണെന്ന് മോൾക്ക് വേണ്ടിയിട്ട് വേഷം മൂവിയിലെ മിന്നലേ മിന്നലേ എന്ന സോങ് ചോദിച്ചുകൊണ്ട് സവിത സുരാജ് പൂജാക്കലിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആഴി തിരമാലകൾ അഴകിൻ്റെ മാലകൾ എന്ന ഗാനത്തിന് വേണ്ടിയിട്ട് നസീർ സെയ്ദ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരൻ ലീവ് കഴിഞ്ഞ് വിദേശത്തേക്ക് മടങ്ങുകയാണ്, ചേട്ടന് വേണ്ടിയിട്ട് നല്ല പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് ജിനി ടോമി ആണ് കുറുമ്പത്തുരുത്തിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ട് അയച്ചിരിക്കുന്നത്. പിന്നെ കുഞ്ചിക്കരയിലെ മെഴികൾ നിറയല്ലേ എന്ന ഗാനം അമ്മൂസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമോ, ലുട്ടാപ്പി ഫ്രം ആലുവ, അമ്മു എന്ത് സങ്കടത്തിലാണ്, അതെന്താണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ ഒരു മെസ്സേജും കൂടി വന്നിരിക്കുന്നത്, റിപ്പീറ്റ് അയക്കണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആവശ്യമില്ല, നമ്മളെന്തായാലും മെസ്സേജുകൾ വായിക്കും കേട്ടോ. അപ്പം എന്തായാലും പാട്ടുകൾ എല്ലാവരുടെയും കൊടുക്കാൻ സാധിക്കില്ല, നമുക്കിതിൽ നിന്ന് പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വായിച്ച ഈ മെസ്സേജുകളിൽ ഒത്തിരി ഒത്തിരി നല്ല നല്ല പാട്ടുകൾ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പാട്ടുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് വിഷമമുള്ള കാര്യം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 വാട്സപ്പ്.

സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് മെസ്സേജുകളും കൂടിയുണ്ട് വാട്സാപ്പിൽ വായിക്കാനായിട്ട്. ഹൈ വാട്സാപ്പ്, ഞാൻ സ്വപ്ന സിബി കളവങ്കോട് ചേർത്തല. എനിക്ക് ദ പ്രിൻസ് എന്ന ഫിലിമിലെ ശ്യാമയാം രാധിക എന്ന സോങ് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ശ്രീ അല്ല, ശ്രീമൂല നഗരത്തിൽ നിന്ന് ശാരിക രവിയാണ്. അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന മൂവിയിലെ ശലഭം വഴി മാറുമ മിഴി രണ്ടിലും എന്ന ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ആരൊക്കെയാണ്, മുകേഷ് കളമശ്ശേരിയിൽ നിന്നാണ്. എനിക്ക് നിലാവേ വാ എന്ന ഫിലിമിലെ നീ കാറ്റ ഞാൻ മരം എന്ന ഗാനമാണ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. റെയിൻബോയുടെ സ്ഥിരം ശ്രോതാവായ സൽമാ ജമാലുദ്ദീന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ജിഷ ജോൺസൺ പ്രോഗ്രാം കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറയുന്നു. സി ജി സുരേഷ് പറയുന്നു, റെയിൻബോയെ ഇടയ്ക്ക് മാത്രം ഓർക്കുന്ന ശ്രോതാക്കളെയും പരിഗണിക്കണം എന്നാണ്.

ഞാനല്ല കേട്ടോ, ഇടയ്ക്ക് ഇവരെ ഇടയ്ക്കൊക്കെ മാത്രമേ കേൾക്കാറുള്ളൂ, അവരോട് വഴക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് സിജി എൻ ഐ ഡിയിൽ നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരെയും പരിഗണിക്കാറുണ്ട്, ആരെയും നമ്മൾ മാറ്റി നിർത്താറുണ്ട്. എല്ലാവരുടെയും മെസ്സേജുകളും നമ്മൾ വായിക്കാറുണ്ട്, അവരുടെ നല്ല നല്ല പാട്ടുകളും നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ലാസ്റ്റ് സോങ്, ഇന്ന് പാട്ട് കിട്ടാത്ത എല്ലാവർക്കും, പൊതുവെ ഇനി പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം വാട്സാപ്പിൽ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ വെച്ചുതരാനായിട്ട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ യൂഷസ് ആണ്. അപ്പോൾ ഇനി ഒരു പാട്ടിന് ശേഷം ന്യൂസ് അപ്ഡേറ്റ്സ് ആണ്, ശേഷം ഒത്തിരി നല്ല പ്രോഗ്രാംസ് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ കേട്ടുകൊണ്ടിരിക്കും, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2001 മുതൽ പറവൂർ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന വി ഡി സതീശൻ ആദ്യമായാണ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ചടങ്ങിൽ രണ്ടാമതായി പ്രതിജ്ഞയെടുത്തത്. പിന്നീട് രമേശ് ചെന്നിത്തലയും സത്യപ്രതിജ്ഞയെടുത്തു. തുടർന്ന് സണ്ണി ജോസഫും പ്രതിജ്ഞ ചെയ്തു. സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം ഇന്ന് തിരുത്തിയാട് വസതിയിൽ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 520 രൂപ കുറഞ്ഞ് 114,560 രൂപയായി. ഗ്രാമിന് 14,320 രൂപ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.
1: ന്യൂസ് റെയിൻബോ. You are listening to Rainbow FM Kochi 107.5. Musically yours.
2: Do you know? Essential information to assist people.

ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. പൊതുജനങ്ങൾക്കായി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ള ഒരു പരിപാടിയാണ് ഡു യു നോ. ഏവർക്കും സ്വാഗതം ഡു യു നോയിലേക്ക്. നാഷണൽ വാട്ടർ മിഷൻ. എന്താണ് നാഷണൽ വാട്ടർ മിഷൻ? ഇന്ന് നമുക്ക് നാഷണൽ വാട്ടർ മിഷനെ കുറിച്ച് അറിയാം. ഡു യു നോയിൽ ഇന്ന് നിങ്ങൾക്കൊപ്പമുള്ളത് അരുണയാണ്.

ഇന്ത്യയുടെ കാലാവസ്ഥാ വ്യതിയാനത്തിനായുള്ള ദേശീയ കർമ്മ പദ്ധതി പ്രകാരമുള്ള 8 പ്രധാന ദേശീയ ദൗത്യങ്ങളിൽ ഒന്നാണ് ദേശീയ ജലദൗത്യം അഥവാ നാഷണൽ വാട്ടർ മിഷൻ. 2011 നാഷണൽ വാട്ടർ മിഷൻ നിലവിൽ വരുന്നത്. നാഷണൽ വാട്ടർ മിഷന്റെ കീഴിൽ ജൽശക്തി മന്ത്രാലയം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ജലം സംരക്ഷിക്കുക, അമിതമായി ജലം പാഴാക്കാതെ ഇരിക്കുക, ജലവിതരണം തുല്യമാണെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ദൗത്യം.

ഇനി എന്തെല്ലാമാണ് നാഷണൽ വാട്ടർ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം. ഒന്നാമതായി സമഗ്രമായ ഡാറ്റാബേസ്, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ വിലയിരുത്തുന്നതിനായി രാജ്യത്തെ എല്ലാ ജലസ്രോതസ്സുകൾക്കുമായി ഒരു ഏകീകൃതവും അതുപോലെ പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്നതാണ്. രണ്ടാമതായി സംസ്ഥാന ജലനയങ്ങൾ. ഈ പ്രാദേശിക നീർത്തടങ്ങളും ജലലഭ്യതയും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാന നിർദ്ദിഷ്ട ജലനയങ്ങളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. മൂന്നാമത്തേത് നിയന്ത്രണ ചട്ടക്കൂട്. ഇന്ത്യയിലുടനീളം അമിതമായി ചൂഷണം ചെയ്യപ്പെടുന്ന ഭൂഗർഭജല മേഖലകൾ കൈകാര്യം ചെയ്യുന്നതിലും നിയന്ത്രിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. നാലാമതായി കാര്യക്ഷമതാ വർധനവ്. കാർഷിക വ്യാവസായിക ഗാർഹിക മേഖലകളിലുടനീളം ജല ഉപയോഗ കാര്യക്ഷമത 20% മെച്ചപ്പെടുത്തുന്നു. അഞ്ചാമത്തേത് നദീതട പരിപാലനം. സംയോജിത നദീതടതല ജലവിഭവ പരിപാലനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്.

ഇനി എന്തൊക്കെയാണ് നാഷണൽ വാട്ടർ മിഷന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ എന്നുകൂടി നോക്കാം. സംരക്ഷണത്തിനപ്പുറം മലിനജല പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക, തടതല മാനേജ്മെന്റ് തന്ത്രങ്ങളെ പിന്തുണയ്ക്കുക, സൊസൈറ്റി ലീഡ് ചെയ്യുന്ന വാട്ടർ ബഡ്ജറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയാണ് NWMന്റെ ലക്ഷ്യം. അതുപോലെ കാലാവസ്ഥാ പ്രേരിത ജലമർദ്ദം നേരിടുന്ന പ്രദേശങ്ങളിൽ ജലസുസ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കൽ, പൊതുജന അവബോധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക എന്നിവയിലും ഇത് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്.

0: നാഷണൽ വാട്ടർ മിഷന്റെ പദ്ധതികളെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് കൊച്ചി പി എച്ച് സർക്കിളിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ശ്രീ രതീഷ് കുമാറാണ്.
1: നമസ്കാരം. ദേശീയ ജലമിഷന്റെ പ്രധാന ഉദ്ദേശലക്ഷ്യം ജലസംരക്ഷണം ഉറപ്പാക്കുകയും ജലനഷ്ടം കുറയ്ക്കുകയും തുല്യമായ അളവിൽ എല്ലാവർക്കും ജലം ലഭിക്കത്തക്ക വിധത്തിൽ ജലവിതരണം സാധ്യമാക്കുകയുമാണ്. ജല ഉപയോഗത്തിന്റെ കാര്യക്ഷമത, അത് കൃഷിയുടെ കാര്യത്തിലായാലും വ്യക്തിയുടെ കാര്യത്തിലായാലും വ്യവസായങ്ങളുടെ കാര്യത്തിലായാലും 20% കണ്ട് വർദ്ധിപ്പിക്കുക എന്നത് ലക്ഷ്യമിടുന്നു. പൊതുജന പങ്കാളിത്തത്തോടെ ജലസംരക്ഷണവും ജലവിതരണത്തിൻ്റെ കാര്യക്ഷമതയും ഉറപ്പാക്കുന്നു. അനിയന്ത്രിതമായ ഭൂഗർഭജലത്തിൻ്റെ ചൂഷണം നിമിത്തം ഭൂഗർഭജലവിധാനം ക്രമാതീതമായി താഴുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട്. ക്യാച്ച് ദ റെയിൻ വേർ ഇറ്റ് ഫോൾസ് വെൻ ഇറ്റ് ഫോൾസ് എന്നതാണ് പുതിയ ആപ്തവാക്യം. മഴവെള്ള സംരക്ഷണവും ഗ്രൗണ്ട് വാട്ടർ റീചാർജും ഇതിൻ്റെ ഭാഗമായി പ്രോത്സാഹിപ്പിക്കുന്നു. സുരക്ഷിതമായ കുടിവെള്ളം എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും എത്തിക്കുന്നതിനായി ജലജീവൻ മിഷൻ എന്ന ബൃഹത്തായ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പങ്കാളിത്തത്തോടെ നടപ്പിലാക്കി വരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആകെ 69 ലക്ഷത്തിൽ പരം ഗ്രാമീണ

ഗ്രാമീണ വീടുകളുള്ളതിൽ 1700000 ജലവിതരണ കണക്ഷനുകൾ മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. എജിഎമ്മിന്റെ ഭാഗമായിട്ട് 2100000 പരം കണക്ഷനുകൾ പുതുതായി നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 30000 ഗ്രാമീണ വീടുകൾ കൂടി 2028 ടാപ്പുകൾ വഴി ശുദ്ധജലം എത്തിക്കുകയാണ് ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിലൊട്ടാകെ 123 പഞ്ചായത്തുകളിലും 9 നിയമസഭാ മണ്ഡലങ്ങളിലും എല്ലാ വീടുകളിലും ഗാർഹിക കണക്ഷനുകൾ നൽകാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ഡു യു നോ. നാഷണൽ വാട്ടർ മിഷന്റെ പദ്ധതികളെ കുറിച്ച് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നത് കൊച്ചി പി എച്ച് സർക്കിളിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ശ്രീ രതീഷ് കുമാറാണ്. തുടർന്നും ഈ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്നും കേൾക്കാം.
1: എറണാകുളം ജില്ലയിലെ ആകെയുള്ള 620,848 ഗ്രാമീണ വീടുകളിൽ നാളിതുവരെ 416,699 വീടുകളിൽ ഗാർഹിക കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞു. ബാക്കി നൽകാനുള്ള 204,149 കണക്ഷനുകൾ നൽകുവാനുള്ള പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. എറണാകുളം ജില്ലയിലെ 17 പഞ്ചായത്തുകളിലും വൈപ്പിൻ, കൊച്ചി, എറണാകുളം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലും പൂർണ്ണമായി ഗാർഹിക കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞു.

വീടുകളുടെ പടിവാതിൽക്കൽ ശുദ്ധജലം എത്തിക്കുന്നതിലൂടെ കുടിവെള്ളം ശേഖരിക്കുന്നതിനായി വരുന്ന സമയം ലാഭിക്കാനും അതുവഴി സ്ത്രീകളുടെ ഉന്നമനവും ലക്ഷ്യമിടുന്നു. നഗരങ്ങളിലെ ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിനായി അമൃത പദ്ധതി ഇപ്പോൾ നിലവിലുണ്ട്. കേരളത്തിൽ BPL കുടുംബങ്ങൾക്ക് 15 കിലോലിറ്റർ വരെ ശുദ്ധജലം ജലഅതോറിറ്റി സൗജന്യമായാണ് നൽകി വരുന്നത്. ശുദ്ധജലത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി കേരളത്തിലൊട്ടാകെ 86 ദേശീയ അംഗീകാരം ലഭിച്ച ഗുണനിലവാര പരിശോധനാ ലാബുകൾ നിലവിലുണ്ട്. പൊതുജനങ്ങൾക്ക് ഇവയുടെ സേവനം പ്രയോജനപ്പെടുത്തി തങ്ങളുടെ വീടുകളിലെ കിണറുകളുടെ ഉൾപ്പെടെ ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്നതാണ്. ഇതിനു പുറമെ കേരള ജല അതോറിറ്റിയുടെ തനത് പരിശോധനയിലൂടെ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്ന ഒരു നടപടിക്രമവും നിലവിലുണ്ട്. പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിനായി 1916 1916 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പർ നിലവിലുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കേരള ജല അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ഉപഭോക്തൃ സേവനങ്ങൾ സുതാര്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ജലഗുണനിലവാരം പരിശോധിക്കുന്നതിനായി 5000 കുടുംബശ്രീ വനിതകൾക്ക് പരിശീലനം നൽകി വന്നിട്ടുണ്ട്. ഭാവി ഉപയോഗത്തിനായി നിലവിലുള്ള ജലവിതരണ ശൃംഖലകൾ കണക്ഷനുകൾ ഉൾപ്പെടെ ജിയോ ടാഗ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. കേരള ജല അതോറിറ്റി വെബ്സൈറ്റിൽ പ്രവാഹ എന്ന സോഫ്റ്റ്വെയറിലൂടെ പൊതുജനങ്ങൾക്കും ഇത് ലഭ്യമാണ്. നമസ്കാരം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: News, views, entertainment. This is Rainbow FM 107.5. Musically yours.
2: Your choice. Your one-stop destination for finest music. Your choice.

ഹായ് ഹലോ, നമസ്കാരം. അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ ഇനി യുവർ ചോയ്സിന്റെ നേരമാണ്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-242-8101. അപ്പോൾ വിളിച്ച വിശേഷങ്ങൾ പറയാം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നല്ല നല്ല പാട്ടുകളെ ഡെഡിക്കേറ്റ് ചെയ്യാം. ഒപ്പം പാടുന്നവരാണെങ്കിൽ, അത്യാവശ്യം പാടുന്നവരാണെങ്കിൽ രണ്ടുപേരും പാടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വിളിക്കാം. ഇപ്പോൾ ഇന്ന് യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ച് തരാൻ കൂടിയുള്ളത് ഞാൻ ആർ ജെ ഉഷസാണ്. സോ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ യുവർ ചോയ്സ്.

0: സമയം ഇങ്ങനെ 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ കോളർ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് ലിസി.
0: ആ, സ്ഥലം എവിടെയാണ്?
1: വാഴക്കുളം.
0: വാഴക്കുളം അല്ലേ. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പറയൂ.
1: നല്ല വിശേഷം, പ്രത്യേകിച്ചൊന്നും.
0: എന്താ ചെയ്യണേ?
1: ഹൗസ് വൈഫ്.
0: ആ, അപ്പോ ഇന്നത്തെ പണികൾ കഴിഞ്ഞോ, തുടങ്ങാൻ പോകുന്നുള്ളോ, അതോ പണിയിലാണോ?
1: പണികള്, പുറത്തെ പണികളെ കഴിഞ്ഞ് അകത്തെ തുടങ്ങാൻ പോകണം.
0: പിന്നെന്താണ് ഉച്ചയൂണിന് സ്പെഷ്യല്? ഇന്നും തീരുമാനിച്ചിട്ടില്ല ആണോ? ഉണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മോള് എന്ത് ചെയ്യണോ? പത്തിലേ. ഓക്കെ, മോളുടെ പേരെന്താ?
1: അഹല്യ.
0: അഹല്യ,

0: ഓക്കേ, അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? സർവമായല്ലേ പാട്ട്. ആ, ഫോൺ എന്തോ ക്ലിയർ അല്ലാത്ത പോലെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
1: ഇല്ല. സർവമായ
0: ഏതെങ്കിലും ഒരു പാട്ട് മതി അല്ലേ?
1: ഓക്കെ,
0: അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട്? അഹല്യക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അഹല്യക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കൊടുക്കാം കേട്ടോ.
1: ഓക്കെ,
0: അപ്പൊ ഇടയ്ക്ക് വിളിക്കാം.
1: ശരി,
0: താങ്ക് യു.

0: സമയം 12 മണി കഴിഞ്ഞ 16 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല നല്ല പാട്ടുകളാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം അത് നിങ്ങളുടെ സെലക്ഷനാണ് അല്ലെ. അപ്പൊ എന്തായാലും അടുത്ത നല്ല പാട്ട് ചോദിക്കാനായിട്ട് ആരാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ, പേര് പറയൂ.
1: എന്റെ പേര് ഹേമ ഷബു.
0: ഹേമ, നോർത്ത് പറവൂരിൽ നിന്ന്. പറവൂർ എവിടെയാണ്?
1: എന്തോ
0: പറവൂർ എവിടെയാണ്?
1: പെരുവാരത്ത്.
0: ഓക്കെ, പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ഋതുഭേദത്തിലെ ഋതുസംഗ്രമ പക്ഷി പാടി എന്നുള്ള പാട്ട്.
0: പാട്ട് പാടുമോ?
1: ഇല്ല.
0: പാട്ട് ആസ്വദിക്കുള്ളോ?
1: അതെ.
0: വേറെ എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ്?
1: എനിക്ക് പാട്ട് കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. ആസ്വദിക്കുക.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം? എങ്ങനെയുള്ള പാട്ടുകൾ? മെലഡിയാണ്. പഴയ പാട്ടുകളാണ് ഇഷ്ടം അല്ലെ. എങ്ങനെയാണ് ഹേമ, യാത്രയൊക്കെ ചെയ്യാറുണ്ടോ? യാത്രകള് ഇഷ്ടപ്പെടുന്ന ആളാണോ?
1: ഞങ്ങള് വിയറ്റ്നാം പോയി വന്നോളൂ.
0: വിയറ്റ്നാം പോയി വന്നു?
1: രണ്ടൊരാഴ്ച ആയിട്ടുള്ളൂ വിയറ്റ്നാമില് പോയി വന്നിട്ട്. കഴിഞ്ഞ വർഷം ദുബായി.
0: അപ്പൊ യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്.
1: എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ എന്റെ മോൾക്ക് ഹസ്ബൻഡിനും മരുമോനും വലിയ ഇഷ്ടമാണ് യാത്ര. പിന്നെ അവരൊപ്പം ഞാനും പോണം.
0: അപ്പൊ അവര് വിളിക്കുമ്പോ നമ്മളും പോവും അല്ലെ. എത്ര പേരുണ്ടെന്നറിയാമോ ഈ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര്? അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നില്ലേ?
1: അതെ, ശരിയാണ്. പക്ഷേ എനിക്ക് ഞങ്ങൾക്ക് ഷോപ്പാണ്. അപ്പൊ
0: എന്താ ഷോപ്പാണ്?
1: ഹോൾസെയിൽ ആണ്, ലോട്ടറിയുടെ ഹോൾസെയിൽ ആണ്.
0: ഓക്കെ.
1: അപ്പൊ അത് കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് കടയിൽ മാറി
0: നിൽക്കാൻ. എന്നാലും സാരമില്ല, നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങൾ കിട്ടുള്ളൂ അല്ലേ. പോയ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്?
1: എനിക്ക് വിയറ്റ്നാം ഇഷ്ടം.
0: വിയറ്റ്നാം ആണ് ഇഷ്ടം.
1: സിംഗപ്പൂര് പോയിട്ടുണ്ട്, മലേഷ്യ പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് വിയറ്റ്നാം ആണ് ഒരുപാട് ഇഷ്ടമായത്.
0: കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്?
1: കേരളത്തിൽ വയനാട് മാത്രമേ പോയിട്ടുള്ളൂ, വേറെ എങ്ങോട്ടും പോയിട്ടില്ല.
0: വേറെ എങ്ങും പോയിട്ടില്ല. അതാണ് നമ്മുടെ മലയാളികൾ അല്ലെ. നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങളിലേക്കൊന്നും നമ്മൾ പോകില്ല അല്ലെ. നമ്മള് ബസ് ടിക്കറ്റ് എടുത്ത് പോകാവുന്ന സ്ഥലങ്ങളിൽ പോട്ടെ. ഈ ചെറായി

0: കൂടുതലും രാവിലെ സ്വാഗതം കേൾക്കണത്. പിന്നെ എനിക്ക് അങ്ങനെ നേടം കിട്ടില്ല, ഷോപ്പിൽ പോയാൽ ഈ ഉച്ച സമയത്ത് എനിക്ക് കേൾക്കാൻ പറ്റും. ഞാൻ വൈകിട്ടാ പോകുള്ളൂ. അപ്പൊ പിന്നെ ഉച്ച എന്തായാലും ഞാൻ കേട്ടോണ്ടിരിക്കും.
1: അപ്പൊ എന്തായാലും തുടർന്നും റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുക, ഷോപ്പിലും റേഡിയോ ഒക്കെ വെച്ച് തുടർന്നും കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ.
0: ഓ തീർച്ചയായും.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
4: ആകാശവാണി FM റെയിൻബോ 107.5.
5: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242810. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നോക്കാം. ഹലോ.
6: ഹലോ,
5: നമസ്കാരം.
6: നമസ്കാരം.
5: ഇതാരാണ്?
6: രാമൻകുട്ടിയാണ്, ഒറ്റപ്പാലത്ത് നിന്ന്.
5: ഈ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ?
6: ഈ അടുത്തല്ല, കുറച്ച് ദിവസമായി.
5: കുറച്ച് ദിവസമായി അല്ലേ? അപ്പൊ നമ്മള് എപ്പോഴും ഇങ്ങനെ അടുപ്പിച്ച് വിളിക്കാതെ ഒരു മാസം എങ്കിലും ഗ്യാപ്പിട്ടിട്ട് വിളിക്കുക കേട്ടോ. അങ്ങനെ വിളിക്കാൻ ശ്രമിക്കുക, കാരണം ഒത്തിരി പേരെ വിളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടാവുമല്ലോ, അപ്പൊ അവർക്കും ഒരു അവസരം കിട്ടും. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? അത് വിട്ടിട്ടുള്ള വേറെ ആരോടും വലിയ ഇഷ്ടമില്ല, ഇതാണ് കൂടുതൽ ഇഷ്ടം. പ്രേം നസീർ.
6: പ്രേം നസീർ ഏറ്റവും കൂടുതൽ. പിന്നെ ജയൻ. രണ്ടുപേരും നിലവിലില്ലല്ലോ.
5: അപ്പൊ അവരുടെ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം അല്ലേ?
6: അവരുടെ സിനിമ ഇഷ്ടമാണ്, അവരുടെ പാട്ട് പൊതുവെ എല്ലാം ഇഷ്ടമാണ്, യേശുദാസിന്റെ പാട്ട് എല്ലാം ഇഷ്ടമാണ്.
5: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കൊടുക്കാം.
6: Okay.
5: Thank you.
6: Thank you.

0: സുമാരാജൻ.
1: സുമാരാജൻ, ഓക്കെ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുമാരാജൻ പറയുന്നതേ ക്ലിയർ ആവുന്നില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം മേബി. മോളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് എന്നാണ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ആ കോള് കട്ടായി. സുമാരാജനാണ് മുൻപത്തെ നിന്ന് വിളിച്ചത്. അപ്പോൾ ഒരു നല്ലൊരു പാട്ട് നമുക്ക് മോൾക്ക് വേണ്ടി കൊടുക്കാം. അപ്പോൾ ഇനിയും സമയമുണ്ട്. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810.

0: മുനമ്പത്ത് നിന്ന് സുമാരാജൻ ചോദിച്ച ഒരു പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞു പെൺമക്കൾക്ക് വേണ്ടിയിട്ടാവട്ടെ ഈ പാട്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുറേ കുഞ്ഞുമക്കളുണ്ടാവും അല്ലേ, അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാവട്ടെ ഈ പാട്ട്. അപ്പോൾ വിളിക്കുക, ഇത് യുവർ ചോയ്സ് ആണ്. നമ്പർ ഇതാണ്, 0484-242-8101. നമുക്ക് അടുത്ത കോളറുണ്ട് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു, വെറുതെ വിളിച്ചു നോക്കിയത്. ഫസ്റ്റ് ടൈമാ വിളിക്കുന്നത്.
0: ആണോ?
1: മുടങ്ങാണ്ട് മെസ്സേജ് ഇടും വാട്സാപ്പിലും യുവർ ചോയ്സിലൊക്കെ, മുമ്പ് മെസ്സേജ് സ്ഥിരം ഇടുമായിരുന്നു, എല്ലാ ദിവസവും കേൾക്കുകയും ചെയ്യും. പാട്ട് മുടങ്ങില്ല. വിളിച്ചോടനെ കിട്ടി, അതാ ഒരു ഭയങ്കര ഒരു സന്തോഷമാണോ എന്താന്നൊരു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല.
0: ഓക്കെ, വിളിക്കുന്ന ആളുടെ പേര് പറഞ്ഞേ.
1: എന്റെ പേര് സിനി എന്നാണ്. ഇവിടെ എറണാകുളം കുന്നുകര എന്നാണ് വിളിക്കുന്നത്.
0: കുന്നുകര
1: എറണാകുളം.
0: അപ്പൊ എന്താ ചെയ്യണേ?
1: ഞാനിപ്പോ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഇപ്പൊ വീട്ടില് ട്രീറ്റ്മെന്റിലാണ്. ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു, ഇപ്പൊ പോകുന്നില്ല.
0: എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത്?
1: നേഴ്സിംഗിന്റേതായിരുന്നു.
0: ആണോ? ഓക്കെ.
1: അപ്പൊ എനിക്ക് അലർജി പ്രശ്നം ഇച്ചിരി കൂടുതലാണ്, അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് രോഗികളായിട്ടൊക്കെ ഇടപെടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ വന്നതുകൊണ്ട്, അപ്പൊ അതുകൊണ്ട് പിന്നെ കൂടുതലും എനിക്ക് ഹോസ്പിറ്റലിൽ ഓട്ടിയില്ല കിട്ടുന്നത്, മിനി ഐസിയുല്. അപ്പൊ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്ത്
0: വീട്ടിലാണ്.
1: വീട്ടിലിപ്പോ ഞാനും ഹസ്ബൻഡും മാത്രമേ ഇവിടെ ഉള്ളൂ. അമ്മയും മക്കളും ഒക്കെ അങ്ങ് നാട്ടിലാണ്, തിരുവനന്തപുരം.
0: നിങ്ങളുടെ നാടും തിരുവനന്തപുരം ആണോ?
1: എന്റെ നാട് തിരുവനന്തപുരമാണ്. ഹസ്ബൻഡ് തിരുവനന്തപുരം കാട്ടാക്കട.
0: കാട്ടാക്കട. ഓക്കെ.
1: ഹസ്ബൻഡിന്റെ നാട് ഇവിടെ എറണാകുളത്താണ്. അപ്പൊ ഇവിടെ വർക്കൊക്കെ ആയതുകൊണ്ട് ഇവിടെ താമസിക്കുന്നത്.
0: ഓക്കെ. പാട്ട് പാടുന്ന ആളാണോ?
1: ഇല്ല ഇല്ല, പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. പാട്ടെന്ന് വെച്ചാൽ ഒരുതരം, എങ്ങനെ പറയണത്,
0: ഭ്രാന്താണ്.
1: എപ്പോഴും വേണം ഏട്ടൻ, എന്ത് വേണം, എപ്പോഴും വഴക്ക് പറയും. കാരണം എഫ്എം രാവിലെ 6 മണി മുതൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്യണമെങ്കിൽ തീരണം. കാരണം നമുക്ക് വേറെ ചാനൽ മാറ്റേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇത് 20 ഇതിലുണ്ടല്ലോ പാട്ട് ഫുള്ള്, നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നോണ്ടിരിക്കില്ല. അപ്പൊ പിന്നെ ഉറങ്ങുമ്പോ നമുക്ക് ഓഫ് ചെയ്തിട്ട് പോയിട്ട് ഒന്ന് കിടന്നാ മതിയല്ലോ. അപ്പൊ വേറെ ചാനൽ മാറ്റേണ്ട ആവശ്യം.
0: ഓക്കെ. അപ്പൊ എന്തായാലും നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകൂ. ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, യാത്രകൾ ചെയ്യാറുണ്ടോ?
1: യാത്രകൾ ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പൊ ഈ ഹെൽത്ത് ഇഷ്യൂ കാരണം ഇപ്പൊ എല്ലാം എനിക്ക്, കാരണം പൊടി പുക ഇങ്ങനത്തതൊന്നും ഇത് പറ്റില്ല, എല്ലാം ഒഴിവാക്കാനാ പറഞ്ഞിരിക്കുന്നത്.
0: ഓക്കെ. അപ്പോ ആരോഗ്യമൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം ഒന്ന് ഇറങ്ങാൻ അല്ലേ.
1: ഇറങ്ങാനായിട്ട് ഭയങ്കര യാത്രകൾക്ക് പോണെന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളു, പക്ഷെ ഇപ്പൊ ഒട്ടും പറ്റത്തില്ല, അല്പം പോലും ഇറങ്ങാൻ പറ്റത്തില്ല.
0: ഓക്കെ. അപ്പൊ എന്തായാലും ആരോഗ്യമൊക്കെ പൂർവ്വസ്ഥിതിയിലാവട്ടെ. ഓക്കെ,
1: താങ്ക് യു.
0: പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ടാണ് എനിക്ക്, ഏത് പാട്ട് പെട്ടെന്ന് വേണമെന്ന് ചോദിച്ചപ്പോഴേ കിട്ടുന്നില്ല, ഓർമ്മയില് പെട്ടെന്ന് വരുന്നില്ല. എനിക്ക് അവരോർ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് ഏൽപ്പിച്ചു തന്നാ മതി.
0: ഓക്കെ. അപ്പൊ നല്ലൊരു പാട്ട് കേൾപ്പിക്കാം കേട്ടോ. അപ്പൊ ഇടയ്ക്ക് വിളിക്കാം.
1: ഓ, വിളിക്കാം വിളിക്കാം, ഇനി വിളിക്കാം.
0: താങ്ക് യു.
1: ശരി ശരി, താങ്ക് യു.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ

0: നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
1: നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
0: VD സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, TC സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, എം ലിജു, റോജി എം ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, എൻ ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലീം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മൂൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലീം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ചേരുന്നതിനായി മുഖ്യമന്ത്രി മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ VD സതീശനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പുതിയ സർക്കാരിന് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹെറാൾഡ് 5-ാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താൻ ഈ സന്ദർശനം സഹായകമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ശ്രീ സിംഗ് കൂട്ടിച്ചേർത്തു. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. 6 സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165 രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെ സ്വീഡനിലെ വ്യവസായ പ്രമുഖരും CEOമാരും അഭിനന്ദിച്ചതായി പശ്ചിമ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്. യൂറോപ്യൻ റൌണ്ട് ടേബിൾ വ്യവസായ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ദൃശ്യമായ സുസ്ഥിര പരിവർത്തനങ്ങളെക്കുറിച്ചും സ്വീഡിഷ് വ്യവസായ സമൂഹം എടുത്തു പറഞ്ഞതായി ശ്രീ സിബി ജോർജ് പരാമർശിച്ചു.

0: with the CEOs and other senior leaders from the business, they all highlighted about their interest. You know, they have been observing India for last few years. They have been investing in India for last few years. What they have seen is a complete transformation in India in the last few years. They emphasized that.
1: രണ്ടു ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ റായ്പൂരിൽ അടിയന്തര പ്രതികരണ സേവനമായ ഡയൽ 112 വഴി പുതിയ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് HLL ലൈഫ് കെയർ ലിമിറ്റഡ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മരുന്നുകളും ഉപകരണങ്ങളും നൽകുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മികച്ച പിന്തുണയാണ് നൽകിയതെന്നും ശ്രീമതി പുണ്യ സലീല ശ്രീവാസ്തവ പറഞ്ഞു.
3: വിത്ത് എവറി ഇന്ററാക്ഷൻ വിത്ത് HLL മൈ പ്രൈഡ് ഇൻ ദ കമ്പനി ഈസ് ഗ്രോയിങ് ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ട്രൂ ഓഫ് ദി എൻറ്റയർ മിനിസ്ട്രി. ദ ഫെയ്ത്ത് ദാറ്റ് ദ മിനിസ്ട്രി ഹാസ് റിപ്പോസ്ഡ് ഇൻ HLL ബീങ് ഏബിൾ ടു പ്രൊവൈഡ് ഇൻക്ലൂസീവ് അഫോർഡബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ. സോ ഇൻക്ലൂസീവ് അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റി, ദ diversity of product, which shows that HLL is reinventing itself every moment.
1: കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കി യാനിക് സിന്നർ. നോർവേയുടെ കാസ്പർ റൂഡിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ ഈ നേട്ടം കൈവരിച്ചത്. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇറ്റാലിയൻ താരം ഈ കിരീടത്തിന് അർഹനാകുന്നത്. ഭാരതത്തെയും ആഗോള സമുദ്രമേഖലയെയും കൂടുതൽ തിളക്കമാർന്ന ഭാവിയിലേക്ക് നയിക്കാൻ വനിതകൾക്കാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. സമുദ്രമേഖലയിലെ വനിതാ നാവികർക്കായുള്ള അന്താരാഷ്ട്ര ദിനമായ ഇന്ന് അദ്ദേഹം അവരുടെ അജയമായ മനോഭാവത്തെ അഭിവാദ്യം ചെയ്തു. രാജ്യത്തെ വനിതാ നാവികരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും ശ്രീ സോനോവാൾ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: Musically yours, FM Rainbow 107.5. Stay tuned.
5: Your choice. Your one-stop destination.

0: സമയം ഇങ്ങനെ ഒരു മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഗപ്പി എന്ന മൂവിയിലെ നല്ലൊരു പാട്ടാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഇതുപോലെ ഇഷ്ടപ്പെട്ട കുറേ നല്ല പാട്ടുകളുണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകളെ ചോദിക്കാനുള്ള ഒരു സമയമാണ് ഇത്. വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484-242-8101. നമുക്ക് അടുത്ത കോളർ ഉണ്ട് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ, പേര് പറയൂ. വൈപ്പിനിയിൽ നിന്നല്ലേ? ഓക്കെ, സ്ഥിരം കേൾക്കാറുള്ള വായിക്കാറുള്ള പേരാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങള്?
1: വിശേഷം കൊച്ചുമോളുണ്ടായിരുന്നു, അവള് വീട്ടിലേക്ക് പോയി, വീട്ടിലേക്ക് വന്ന് ഇപ്പൊ പോയി. അപ്പൊ വീടൊക്കെ ഉറങ്ങി
0: ഉറങ്ങിപ്പോയി. ആകെ ഒരു ബഹളമയമായിരുന്നു അല്ലേ കുഞ്ഞുണ്ടായിരുന്നു. അപ്പൊ
1: സമയം കിട്ടാറില്ല, നടക്കണം.
0: ഓക്കെ, കൊച്ചുമോളുടെ പേരെന്തായിരുന്നു?
1: ഹലോ,
0: കൊച്ചുമോളുടെ പേരെന്തായിരുന്നു?
1: നോറ.
0: നോറ.
1: അതെ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? അപ്പൊ സങ്കടത്തിലാണ് അല്ലേ? ആണോ? ഓക്കെ, വിഷമിക്കണ്ട, വരുമല്ലോ അല്ലേ. കൊച്ചുമോള് ഒരുമിച്ച് എവിടെങ്കിലും ഒക്കെ പോയായിരുന്നോ? എങ്ങനെയാണ് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? എങ്ങനെയാ
1: യാത്രയിലെ?
0: ഞാൻ ചോദിച്ചത് കൊച്ചുമോളുടെ കാര്യമല്ല, മാഗി ജോർജിന്റെ കാര്യമാണോ ചോദിച്ചത്? ഇഷ്ടപ്പെട്ട ആളാണ് അല്ലേ. മ്യൂസിയങ്ങളൊക്കെ പോവാറുണ്ടോ? മ്യൂസിയങ്ങള് പോയിട്ടുണ്ടോ? കാണാൻ പോയിട്ടുണ്ടോ?
1: പോയിട്ടുണ്ട്.
0: ഏത് മ്യൂസിയത്തിലാണ് പോയിട്ടുള്ളത്?
1: നമ്മുടെ ഇവിടെ
0: തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ടോ?
1: തിരുവനന്തപുരം.
0: ഓക്കെ, അപ്പൊ എന്തായാലും വിഷമിക്കൊന്നും വേണ്ട. നോറമോളുടെ കാര്യം ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന മാഗി ജോർജിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും പാട്ടിലേക്ക് പോയാലോ. ഇനി പാട്ട് കേൾക്കുമ്പോ ഇരുന്ന് കരയോ? ഇല്ല. ഓക്കെ, അപ്പൊ നല്ല പാട്ടാണ്, നമുക്ക് കേൾക്കാം. ഓക്കെ, താങ്ക് യു.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
3: വൈപ്പിനിൽ നിന്ന് മാഗി ജോർജ് ആവശ്യപ്പെട്ട ഒരു ഗാനമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീട്ടിലെ മിക്ക വീട്ടിലും അവസ്ഥ ഇതായിരിക്കും അല്ലെ, കുട്ടികളൊക്കെ വന്ന് വെക്കേഷൻ സമയത്തൊക്കെ വന്ന് ആകെ ബഹളം മയമായിരിക്കുന്ന ഒരു സമയമായിരിക്കും, അവർ പോയി കഴിയുമ്പോൾ ഒരു വിഷമമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും യുവ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാനുള്ള ഒരു സമയമാണ്. വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. നമുക്ക് അടുത്ത കോളർ ഉണ്ട് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്?
4: ആൻഡ്രിയ.
3: ആൻഡ്രിയ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പള്ളിത്തോട്. എവിടെയാണ്? ആലപ്പുഴ. ഓക്കെ, എത്രയിലാ ആൻഡ്രിയ പഠിക്കുന്നത്? ആ, ഏത് സ്കൂളിലാ? അപ്പോൾ സ്കൂള് തുറക്കാറായില്ലേ? അപ്പോൾ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയോ?

എല്ലാം വാങ്ങി സെറ്റാണ്. ഇനിയിപ്പോ സ്കൂള് തുറന്നാ മതി പോകാൻ അല്ലേ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാവരും ഉണ്ട്. ഇപ്പൊ വീട്ടിലെല്ലാവരും ഉണ്ടോ? അമ്മാമ്മ മാത്രമേ ഉള്ളൂ. ഓക്കെ, റെയിൻബോ കേൾക്കാറുണ്ടോ ആൻഡ്രിയ എപ്പോഴും? ആണോ? ഓക്കെ. പിന്നെ ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ടായിരുന്നോ വെക്കേഷനിൽ?

എല്ലാവരും ഉണ്ട്. ഇപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടോ? അമ്മാമ്മ മാത്രമേ ഉള്ളൂ. ഓക്കെ. റെയിൻബോ കേൾക്കാറുണ്ടോ ആൻഡ്രി എപ്പോഴും? ആണോ? ഓക്കെ. പിന്നെ ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ടായിരുന്നോ വെക്കേഷനിൽ? വെക്കേഷൻ എവിടെയൊക്കെ പോയി? ടൂർ പോയി? എവിടേക്കാണ് പോയത്? ആ അവിടേക്ക് പോയി അല്ലേ. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വിനോദയാത്രയുള്ളപ്പോൾ പോകാറുണ്ടായിരുന്നോ? ആ അപ്പോൾ ഈ മ്യൂസിയത്തിലൊക്കെ പോയിട്ടുണ്ടോ? ഏത് മ്യൂസിയത്തിലാണ് പോയത്? ആണോ? ഓക്കെ. അപ്പോൾ അവിടെ കണ്ടിട്ടുള്ള ഈ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പഴയ കാല ഓർമ്മകളൊക്കെ ഉണ്ടാക്കുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതിലേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മറക്കാനാവാത്ത ഒരു കാര്യം എന്തായിരുന്നു? പാത്രങ്ങളോ? പിന്നെ വേറെ എന്തൊക്കെ കണ്ടു അവിടെ? രാജാവിന്റെ വാള്. ആ അതൊക്കെയാണോ ഇഷ്ടപ്പെട്ട? ഓക്കേ. അപ്പൊ എന്തായാലും ആൻഡ്രിയക്ക് ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? പാട്ട് പാടി ചോദിക്കാമോ? ഇല്ല, പാട്ട് പാടൂല. ഇല്ല. ആ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നത് ആരാ? ആൻമേരി. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കൊടുക്കാം. അമ്മാമ്മയുടെ പേരെന്താ? ആ ത്രേസ്യാമ്മ. കേൾക്കുന്നുണ്ടോ ത്രേസ്യാമ്മ? അമ്മാമ്മ കേൾക്കുന്നുണ്ടോ? അപ്പുറത്താണ്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇടയ്ക്ക് വിളിക്കണം. താങ്ക് യു.

0: സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ 24 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി ഇപ്പം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. അപ്പോ അടുത്ത പാട്ട് ചോദിക്കാനായിട്ട് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: ഞാൻ പെരുമ്പാവൂർ അസ്മായ.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ പെരുമ്പാവൂര്?
1: നല്ല വിശേഷം. മോളുടെ പേരെന്നാ?
0: എന്റെ പേര് ഉഷസ്.
1: ഉഷസ്സാണ്? പണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇപ്പൊന്നും കിട്ടാറില്ല.
0: കിട്ടാറില്ല.
1: ഉഷസ്സിന് നല്ല പേരാ എല്ലാവരും.
0: ആണോ? ഓക്കെ. ആരെയൊക്കെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ?
1: ധന്യനെയാണ് അധിക ദിവസം കിട്ടാറ്, അതുകൊണ്ട് ധന്യ എപ്പോഴും പറയലാണ്. 3 മാസം കൂടുമ്പോ വിളിക്കാവുള്ളൂ.
0: വിളിക്കാവുള്ളൂ എന്ന്?
1: കൊറേ നാളായിട്ട് അങ്ങനെ കിട്ടലില്ല.
0: കിട്ടാറില്ല. ഓക്കെ, അപ്പൊ എത്ര നാളായി വിളിച്ചിട്ട്?
1: പിന്നെ കിരൺ ബേബിനെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായി. എനിക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണത് കിരൺ ബേബിക്ക് വേണ്ടിയാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ് സൗണ്ട്.

0: ഓക്കേ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ആ പാട്ടാണ് വേണ്ടത്. ആർ ജെ കിരൺ ബേബിക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടമാണോ കിരണിന്?
1: ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ അതിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും ഇഷ്ടം കിരൺ ബേബിനെയാണ്.
0: കിരണിനെയാണ്. അപ്പൊ കിരണിനോട്
1: പറയാം, ചിരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
0: ഓക്കെ, അപ്പൊ എന്തായാലും കിരണിനോട് പറയാട്ടോ.
1: ആ, ഒന്ന് അന്വേഷണം പറഞ്ഞുതരാം കേട്ടാ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ഓക്കെ.

0: സമയം ഇങ്ങനെ 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കേട്ട ഗാനം ആൺകിളിയുടെ താരാട്ട എന്ന ചിത്രത്തിലെ ഒരു ഗാനമായിരുന്നു. യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ആ ഗാനം ആവശ്യപ്പെട്ടത് അസ്മിയായിരുന്നു. പെരുമ്പാവൂരിൽ നിന്ന് ആർ ജി കിരൺ ബേബിക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ഗാനം. അധികം നമ്മൾ കേൾക്കാത്ത ഒരു ഗാനമായിരുന്നു അല്ലേ. അപ്പം എന്തായാലും നല്ല സെലക്ഷൻ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് അടുത്ത കോളർ ഉണ്ട് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്തേ.
0: നമസ്തേ, ആരാണ്?
1: ഞാൻ ചേർത്തല നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ഗോവിന്ദ പ്രഭു എന്നാണ്. ഒരു പാട്ട് വേണമായിരുന്നു എനിക്ക്.
0: ഏത് പാട്ടാണ്?
1: ഏത് പാട്ടെന്ന് വെച്ചാല് എന്തിനു വേറെ സൂര്യോദയം പൊന്നുഷസ്സല്ല
0: പറഞ്ഞോ. ഉഷസ് ഉള്ളതുകൊണ്ടാണോ ഈ പാട്ട് ചോദിച്ചത്? ഉഷസ് ആയതുകൊണ്ടാണോ ഈ പാട്ട് ചോദിച്ചത്? വെറുതെ ചോദിച്ചതാണ് കേട്ടോ. ആണോ? എന്തിനു വേറൊരു സൂര്യോദയം? ആണോ? ക്ലിയർ ആവുന്നില്ല. ഓക്കെ, പോട്ടെ, സാരമില്ല. എന്താ ചെയ്യണേ? എനിക്ക് വേണ്ടിട്ടാണ്. ഓക്കെ, സന്തോഷായി. എന്താ
1: ചെയ്യണേ?
0: ഓക്കെ, ചേർത്തലയിൽ തന്നെ അല്ലേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, 3 മക്കളുണ്ട്.
0: മക്കളുടെ പേര് എന്തൊക്കെയാണ്?
1: മകളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ രണ്ട് ആമക്കളാണ്. അവര് ഇരട്ടകളാണ്. മൂത്തയാള് റവന്യൂ ഡിപ്പാർട്ട്മെന്റില്.
0: അവരുടെ പേരൊന്ന് പറയോ, മക്കളുടെ പേരുകള്. മക്കളുടെ പേരുകൾ ഒന്ന് പറയാം.

0: എമോ
1: പേര് പറയാനോ? വേണുഗോപാല പ്രഭു. അവൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ചെങ്ങന്നൂര്. ഇളയാള് ബാലഗോപാല പ്രഭു. അയാള് മലപ്പുറം തിരൂരില് ഫയർഫോഴ്സില്.
0: മകള്
1: വിവാഹം കഴിഞ്ഞ് പോയി, അവൾക്ക് ജോലിയൊന്നുമില്ല.
0: പേരെന്താ മകളുടെ?
1: മകളുടെ പേര് അഞ്ജലി ജി പ്രഭു.
0: എങ്ങനെയാണ് ഒന്നുകൂടി പറഞ്ഞേ?
1: അഞ്ജലി ജി പ്രഭു.
0: അഞ്ജലി. ഓക്കെ ഓക്കെ, അഞ്ജലി. അപ്പൊ ഗോപാലപ്രഭു, വേണുഗോപാല പ്രഭു, ബാലഗോപാല പ്രഭു അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കൊടുക്കാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു.

0: സമയം ഇങ്ങനെ 1:38 ആയിരിക്കുകയാണ്. യോ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്? ഇതാരാണ്?
1: ചന്ദ്രൻ പറവൂര്.
0: പറവൂരിൽ നിന്നാണ്?
1: അതെ.
0: പറവൂര് എവിടെയാണ്? അപ്പൊ നമ്മള് അയൽവാസികളാണ്, അയലന്തർത്തുകാരാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്താ ചെയ്യണേ? അവിടെ അടുത്ത് തന്നെയാണോ? വീട്ടിൽ തന്നെയാണോ? ഓക്കെ. ഈ പറഞ്ഞ ട്രീസ ഗാർഡന്റെ അടുത്ത് തന്നെ അല്ലേ? ഓക്കെ. എപ്പോഴൊക്കെയാണ് തട്ടുകട വർക്കിംഗ് ടൈം?
1: എന്നിട്ട്
0: 11 മണി വരെ? എത്ര മണി വരെ ഉണ്ടാവും? 10 മണി വരെ?
1: എന്തൊക്കെയാണ്
0: അവിടുത്തെ സ്പെഷ്യൽ?
1: ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, കറി, ലിവർ, കപ്പ, പുട്ട്,
0: ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടല്ലേ?
1: അതെ അതെ.
0: ഓക്കെ. ഇതൊക്കെ ആരാണ് റെഡിയാക്കുന്നത്?
1: വീട്ടുകാർക്കാണ്. എന്റെ പെണ്ണത്തിൽ.
0: വൈഫിന്റെ പേരെന്താ?
1: വൈഫിന്റെ പേര് മീന.
0: ബീന?
1: മീന. മീന.
0: മീന. മീന. അപ്പോ മീന ചേച്ചിയുടെ കൈപ്പുണ്യാണ് ഇതൊക്കെ അല്ലേ? ഓക്കെ. അപ്പൊ വൈകുന്നേരം അത്യാവശ്യം നല്ല തിരക്കുണ്ടാവോ? ഓക്കെ. പിന്നെ വേറെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ മോള്, മോൻ, വൈഫ്.
0: ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ലാസ്റ്റ്
0: പാടുന്ന പാട്ട് സ്വമുഹൂർത്തമായി, അതാണോ? പാട്ട് പാടുന്ന ആളാണോ? ഈ തട്ടുകടയില് ഇത് വെക്കാറുണ്ടോ? റെയിൻബോ വെക്കാറുണ്ടോ? റേഡിയോ വെക്കാറുണ്ടോ?
1: മൊബൈലായിരുന്നു ആദ്യം.
0: നല്ല കാര്യം, കൊടുക്കും ഒരു കൈയടി. മോളുടെ പേരെന്താ?
1: മോളുടെ പേര് സുചിത്ര.
0: സുചിത്ര. സുചിത്ര പേരും നല്ല കാര്യമാണ് ചെയ്തത് അല്ലേ? നമുക്ക് ഇങ്ങനെ പാട്ടുകളൊക്കെ കേട്ട ജോലിയൊക്കെ ചെയ്യാം അല്ലേ? അപ്പൊ
1: എന്തായാലും
0: ആണോ? അപ്പൊ പണികളും നടക്കട്ടെ. അപ്പൊ പണികളും നടക്കട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കൊടുക്കാം.
1: ശരി.
0: താങ്ക് യു.
1: ശരി.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: നല്ല നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഏകദേശം ഒരു 2 പാട്ടും കൂടി കേൾക്കാനുമുള്ള സമയം കൂടി ഉള്ളൂ. നമുക്ക് അടുത്ത കോളർ ഉണ്ട് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
1: ഞാൻ ജിഷയാണ്, ജിഷ ജോൺസൺ.
0: ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങള്?
1: വിശേഷം ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് അനിയത്തിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ.
0: ഓക്കെ, അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താണ്, എന്തെങ്കിലും പരിപാടികളുണ്ടോ?
1: ആനിവേഴ്സറി ആയിട്ട് ഞങ്ങള് പോയില്ല, അവരവിടെ കേക്ക് മുറിക്കും, ഞങ്ങക്ക് വീഡിയോ അയച്ചു തരും.
0: അടുത്താണോ
1: കല്യാണം? എന്തോ
0: അടുത്താണോ അനിയത്തിയുടെ?
1: അടുത്തല്ല, കൊറച്ച് പോണം. ആ, എന്നുവെച്ചാ എറണാകുളത്ത് തന്നെ, ഇവിടെ വരാപ്പുഴയില്. ഞങ്ങള് തിരുമുക്കത്ത്, അവള് വരാപ്പുഴയില്.
0: അതധികം ദൂരമൊന്നുമില്ലല്ലോ.
1: ഇല്ല, പക്ഷെ എനിക്കിവിടെ ഇന്ന് വേറെ ഫംഗ്ഷൻ ഇല്ലേ. എന്നെ അനിയന്റെ
0: എല്ലായിടത്തും പോകാൻ ഈ ഒരാള് മാത്രമേ ഉള്ളൂ.
1: സുസ്മിതയുടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സുസ്മിത, അവളുടെ മോളുടെ കല്യാണമാണ് ഇന്ന്. അപ്പൊ അത് അതിന് പോവാത പറ്റില്ല.
0: എല്ലായിടത്തും ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പോണം.
1: എല്ലാവരും അവിടെ കേക്ക് മുറിക്കണത് രാത്രി ആയിരിക്കും അല്ലേ, വന്നിട്ടേ മുറിക്കുള്ളൂ. അപ്പൊ പിന്നെ നിങ്ങള് ഇതിന് പോവും. ഇത്
0: അപ്പൊ ഈ വെക്കേഷൻ സമയത്ത് എവിടെങ്കിലും യാത്ര പോയിരുന്നോ?
1: അയ്യോ, ഞങ്ങളങ്ങനെ പോകൂല. പോകൂല എന്ന് വെച്ചാല് എനിക്ക് ഇവിടെ അപ്പിച്ചിണ്ടേ, അപ്പിച്ചി പ്രായമായ ആളാണ്. പിന്നെ മുറിയുന്ന അങ്ങനെ സ്ട്രോക്ക് വന്നിട്ട്
0: അപ്പൊ പോവാൻ പറ്റാറില്ല അല്ലേ.
1: പറ്റില്ല.
0: ഓക്കെ, അപ്പൊ നല്ല നല്ല
1: വണ്ടേ ടൂറൊക്കെ വന്നാവല്ലപ്പോഴൊക്കെ പോകും.
0: നമ്മള് മെസ്സേജുകളൊക്കെ കാണാറുണ്ട്, നല്ല നല്ല പാട്ടുകള് സെലക്ട് ചെയ്ത് അയക്കുന്ന ഒരു ശ്രോതാവാണ്.
1: അയ്യോ,
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് എനിക്ക് നമ്മുടെ ഗുജക്കലിയിലെ തേരേ മേരേ ബിസ്മ എന്നുള്ള പാട്ട്, അത് ഡ്യുവറ്റ് വേർഷൻ മതിയേ.
0: എസ് പി ബി ലതാ മങ്കേഷ്കർ ചേർന്ന്
1: അത് മതി. അതുമതി. ഈ പാട്ട് നമ്മുടെ ഇന്നത്തെ കല്യാണത്തിന്റെ നമ്മുടെ അഞ്ജുവിനും ടിറ്റോയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഇപ്പൊ എന്റെ അനിയത്തിക്കും ഷെറിക്കും കൂടി.
0: ഓക്കേ, അനിയത്തിയുടെ പേരെന്താ?
1: അനിയത്തിയുടെ പേര് ജിന്നി, ഹസ്ബൻഡിന്റെ പേര് ഷെറി.
0: ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് കൊടുക്കാം.
1: ഓക്കെ, ഉഷസ് എല്ലാരും, പിന്നെ നമ്മുടെ അർജേസിന് എല്ലാവർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും. പിന്നെ നമ്മുടെ ഒരു ചോദ്യം, ജയമോഹൻ സാർ പോവണോ?
0: ജയമോഹൻ സാറ് ഇവിടെ ഉണ്ട്.
1: ട്രാൻസ്ഫർ ആയിരുന്നൊക്കെ ഒരു ന്യൂസ് കേട്ടായിരുന്നു. ശരി ശരി,
0: ഓക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കൊടുക്കാം കേട്ടോ.
1: താങ്ക് യു.

സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് യുവർ ചോയ്സ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു പാട്ടും കൂടി കേൾക്കാനുള്ള സമയം കൂടിയേ ഉള്ളൂ. ഒരു പാട്ടിന് ശേഷം നമുക്ക് 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകളുണ്ട്. ശേഷം 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ് ആണ്. അതിനുശേഷം 3 മണിക്ക് കേൾക്കാം വിവിധ് ഭാരതി. ശേഷം 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പം എന്തായാലും യുവർ ചോയ്സിലെ ലാസ്റ്റ് വരാൻ പോകുന്ന പാട്ട് അതിഗംഭീരമായിട്ടുള്ളൊരു പാട്ടാണ് വരികൾ കൊണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും സന്തോഷമായിരിക്കുക, സമാധാനമായിട്ട് ജീവിതത്തിൽ മുന്നേറാൻ കഴിയട്ടെ. ജീവിതത്തിലെ പലവിധ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ വരെ ഉണ്ടാകാം അല്ലേ. അപ്പോൾ അതിലൊന്നും തളരാതെ ഈ സമയവും കടന്നു പോകും എന്ന് ഉറച്ചു വിശ്വസിച്ച് ഇതെല്ലാം ഓവർകം ചെയ്യാൻ കഴിയും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ അടുത്ത പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ആർ ജെ ഉഷസ് ആയിരുന്നു. അപ്പോൾ അടുത്ത പാട്ട് വരുന്നു, ബി ഹാപ്പി ഓൾവേസ്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇനി കേൾക്കാം വിവിധ് ഭാരതി പ്രോഗ്രാം.
1: One 107.5 FM Rainbow.

107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധനവ് വരുത്താനും അംഗനവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. May 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ

0: വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്ലസ് ടു, എച്ച് എസ് സി, വി എച്ച് എസ് സി, ടി എച്ച് എസ് സി പരീക്ഷാ ഫലങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത ഡിജിറ്റൽ സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും തത്സമയം ലഭ്യമാകും. മെയ് 26 ഉച്ചയ്ക്ക് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ ആപ്പിലൂടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.
2: On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: അങ്ങനെ സർവമായാലും പാട്ട് കേട്ട് നമ്മൾ ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് അങ്ങ് ആരംഭിക്കുകയാണ്.
1: അപ്പോൾ ഇന്ന് എല്ലാവരും ഒരു ഒരു സന്തോഷത്തിന്റെ മൂഡിലേക്കായിരിക്കും. രണ്ട് ദിവസമായിട്ട് റിസൾട്ട് ഒക്കെ വന്നു,
0: ടെൻഷനൊക്കെ ആയിരുന്നു, എന്താവും
1: അതന്നെ,
0: പല കൂട്ടുകാരും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും അതിനൊരു വിരാമമായി. ഉദ്ദേശിച്ച റിസൾട്ട് ആണെങ്കിലും അതിനേക്കാൾ അപ്പുറത്തെ പ്രതീക്ഷകൾക്കും
1: വിജയ ശതമാനം നല്ല ശതമാനം ഉണ്ട്. ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് അത് ആശ്വാസമായിട്ടുണ്ട്.
0: അതെ അതെ അതെ അതെ. ഇനിയിപ്പോ ചിലപ്പോ ചിലർക്കൊക്കെ പ്രതീക്ഷയിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും, നല്ല നല്ല തിളക്കമുള്ളതുണ്ടാവും. പക്ഷെ ചിലപ്പോ ചില വിഷയങ്ങൾക്കൊക്കെ പ്രതീക്ഷ അത്രയും വന്നിട്ടുണ്ടാവൂല. എന്തായാലും ആ റിസൾട്ട് അങ്ങ് ഔട്ടായി കഴിയുമ്പോൾ ഒരു ആശ്വാസം.
1: അത് കുട്ടികൾക്ക് മാത്രമല്ല, പേരൻസിനും ഒരു ആശ്വാസമാണ്
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു മനസ്സ് ഭൂമി തണുത്തിരിക്കുന്ന പോലെ തന്നെ മനസ്സും തണുത്തിരിക്കുന്ന ഒരു സമയമാണ്
0: ഇനിയിപ്പോ. അപ്പൊ എന്താ പറയുന്ന, നല്ല റിസൾട്ട് ഉള്ള എല്ലാവർക്കും, വിജയിച്ച എല്ലാവർക്കും
1: ഉന്നത വിജയത്തിന് നല്ല ഭാവുകങ്ങൾ നേരാം അല്ലേ നമുക്ക്?
0: തീർച്ചയായിട്ടും എല്ലാവിധ ഭാവുകങ്ങൾ നേരെയാണ്. ഇനിയിപ്പോ കുറച്ച് കുറഞ്ഞു പോയിട്ടുള്ള ആളുകളിൽ നിന്നും വിഷമിക്കേണ്ട അല്ല, ഇനിയും സമയം കിടക്കുകയാണ്. അപ്പൊ എന്തായാലും നന്നായിട്ട് ട്രൈ ചെയ്ത് വീണ്ടും പിടിച്ചങ്ങ് കയറാ, അത്രയുള്ള. അപ്പോ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പാട്ടൊക്കെ കേൾപ്പിക്കാം. ജാലക്കാരിയിലെ പാട്ട്
1: പറഞ്ഞിട്ടില്ല ഇതുവരെ.
0: ആ നിങ്ങൾക്ക് കൂട്ടായിട്ട് ഞങ്ങള് രണ്ടുപേരുണ്ട്. ആരാണ്?
1: ഞാൻ ആർജെ വിദ്യ.
0: ഞാൻ ആർജെ അംബ്ലീഷിനു. അപ്പൊ എസ് എസ് എൽ സി പരീക്ഷ തിളക്കത്തിന്റെ ഇടയിൽ നമ്മുടെ പേര് പറയാൻ പോലും മറന്നു.
1: എന്നാലും
0: ആ കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് നല്ല ഒരു പാട്ട്
1: വെച്ചിട്ടുണ്ട്.
0: എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് ഇതാ ഒരു പാട്ട്.

0: അങ്ങനെ ജില്ലം ജില്ലാലൊക്കെ കേട്ട് നല്ല ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റിയൊരു പാട്ടല്ലേ ഹണീബി ടൂലെ പാട്ട് കേട്ട് തിരിച്ചു വന്നിരിക്കുന്നു. നമ്മൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇങ്ങനെ കൂട്ടുചേർന്നിരിക്കുന്ന സമയമാണ്. 5 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്.
1: അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM 107.5.
0: ഇന്ന് ഒട്ടേറെ പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ദിവസം കൂടിയാണ്
1: മെയ് 18 എന്ന് പറയുന്നത്. പ്രത്യേകതകളുടെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രത്യേകത ഉണ്ടല്ലേ.
0: അതെ, ദേശീയ HIV വാക്സിനേഷൻ അവബോധ ദിനമാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, വേറൊരു പ്രത്യേകത ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ,
1: അത് നമ്മുടെ ലാഫിംഗ് ബുദ്ധ, സ്മൈലിംഗ് ബുദ്ധ, അതിന്റെ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധയുടെ ദിവസമാണ്.
0: അതുപോലെ ഹെയ്തിയൻ പതാക ദിനം കൂടിയാണ് ഇന്ന്. അപ്പൊ എന്താണ് സ്മൈലിംഗ് ബുദ്ധേനെ ഒക്കെ ഇങ്ങനെ എടുത്തോണ്ട് വന്നത്, ഞാൻ ഇങ്ങനെ വിചാരിച്ചു. നേരത്തെ കുറച്ചു നേരം സ്മൈലിംഗ് ബുദ്ധ എന്ന്
1: പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളെ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു രേഖപ്പെടുത്തിയ ദിവസമാണ് ഇന്ന്. ഇന്ത്യയുടെ എന്താ പറയുക, നമ്മളുടെ
0: ലോകഭൂപടത്തിൽ
1: അതെ നമ്മളുടെ സ്ഥാനം രേഖപ്പെടുത്തിയ ഒരു ദിവസമാണ് 1974 May 18 എന്ന് പറയുന്നത്. അത് നമ്മൾ പിന്നെ ചരിത്രം പഠിക്കുന്ന സമയത്തുണ്ടല്ലോ.
0: ഞാൻ പഠിച്ചിട്ടില്ല, എന്നാലും വിദ്യ പഠിച്ചിട്ടുണ്ട്. എനിക്ക്
1: പക്ഷെ പഠിച്ചില്ല അല്ലേ,
0: പഠിക്കാൻ പോയ മാർക്കൊക്കെ കിട്ടിയായിരുന്നു, പക്ഷെ പഠിച്ചില്ല.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിസ്റ്ററി. അപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ ആദ്യമായിട്ടാണ് പരീക്ഷണം നടത്തിയത്, എത്ര രഹസ്യമായിട്ടാണ് അതിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വിളിച്ചറിയിച്ച, അതൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും രോമാഞ്ചം വരും, രോമാഞ്ചിഫിക്കേഷൻ വരും. അതിങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ശാസ്ത്രജ്ഞനായ രാജാ രാമണ്ണ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു ബുദ്ധൻ ചിരിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് അത്രയും ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടായിരുന്നു ആ ഒരു പരീക്ഷണം നടത്തിയത്. കാരണം ലോകരാജ്യങ്ങളൊക്കെ ഇനി ആണവ പരീക്ഷണം നടത്താൻ പാടില്ല എന്നൊരു നിയമം വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പരീക്ഷണം നടത്തുന്നത്. അപ്പൊ അത് നമ്മളുടെ താർമരുഭൂമിയിലെ പൊക്രാനിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു
0: പരീക്ഷണം
1: നടത്തിയത്.
0: അപ്പോൾ ലോകത്തിന് ശാന്തിയും സമാധാനവും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം നൽകുന്ന ഗൗതമ ബുദ്ധന്റെ ജന്മദിനത്തിൽ നടത്തിയ ഒരു പരീക്ഷണം അല്ലെ.
1: അത് അതുകൊണ്ട് തന്നെയാണ് ഗൗതമ ബുദ്ധന്റെ ജന്മദിനത്തിൽ നടത്തിയതുകൊണ്ടാണ് അതിനെ സ്മൈലിംഗ് ബുദ്ധ, ചിരിക്കുന്ന ബുദ്ധൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞത്. അപ്പോൾ അത് ഭയങ്കര എന്താ പറയാ, അന്നത്തെ എനിക്കിപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ ഇന്ദിരാഗാന്ധി അത് കേൾക്കുന്ന നിമിഷം എന്തായിരിക്കും അല്ലേ,
0: സക്സസ് ആയി എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നത്.
1: അവർ ആണവ പരീക്ഷണം ഒക്കെ ഇത്ര കോൺഫിഡൻഷ്യൽ ആയി നടത്താൻ പറ്റും എന്നൊക്കെയുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സുരക്ഷാ ഒപ്പം തന്നെ നമ്മളുടെ സാങ്കേതികമായിട്ടുള്ള
0: ശാസ്ത്രപരമായിട്ടുള്ള വിജയിച്ചു എന്നല്ല പറഞ്ഞത്,
1: അതെ
0: ബുദ്ധൻ ചിരിച്ചു എന്നാണ് പറഞ്ഞത്.
1: അത് അതല്ല നമ്മൾ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ നമുക്ക് സുരക്ഷ മാത്രമല്ല അതിന്റെ ഒപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ രംഗത്ത് നമുക്ക് ഉയർച്ച ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് അന്ന് ആ ഒരു പരീക്ഷണം നടത്തിയതും ഇന്ത്യ ഒരു ആണവ രാജ്യമായിട്ടൊക്കെ മാറിയതും.
0: അതെ, ആണവശക്തി കൈവരിച്ച ലോകത്തിലെ 6-ാമത്തെ രാജ്യം എന്ന പദവിയിൽ.
1: 5 രാജ്യങ്ങൾ കഴിഞ്ഞപ്പോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണല്ലോ. അപ്പൊ അതിനുശേഷമാണ് ഈ ഒരു കണ്ടുപിടുത്ത പരീക്ഷണമൊക്കെ നമ്മൾ നടത്തി വിജയിച്ചത്.
0: അപ്പോ ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമുക്ക് ഒരു രണ്ട് പാട്ടിന് ശേഷം
1: പറയാം.
0: ലക്ഷ്യത്തെ കൂടിയൊക്കെ പറഞ്ഞ് പോവാം. നമുക്ക് ഗെയിമൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. 6 മണിക്ക് നമ്മൾ ഗെയിം ഫ്ലോർ ഓപ്പൺ ചെയ്യും. അപ്പോൾ വിളിക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നോളാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, ഇപ്പോഴേ വിളിക്കേണ്ട, നമ്മൾ 6 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ
1: പെട്ടെന്ന് അടുത്ത പാട്ടിലേക്ക് പോവാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ വരാം. അപ്പോൾ ഒരു പാട്ട് കേട്ടാലോ.
0: ഓക്കെ,
1: വരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നു 107.5 കൊച്ചി FM റെയിൻബോ.

0: അങ്ങനെ നമ്മൾ അടുത്ത പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചു വന്ന് പുഷ്പ ടൂവിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. അങ്ങനെ 5 മണി കഴിഞ്ഞ് കൃത്യം
1: ഇവിടെ ഒരാൾ എനിക്ക് ഈ പാട്ടിന്റെ അർത്ഥം വിശദീകരിച്ചു.
0: അർത്ഥം പുറത്ത്
1: പറയാൻ
0: നമ്മൾ ഇതിന്റെ അർത്ഥം നല്ല അർത്ഥമൊക്കെ തന്നെയാണ്, ഞാൻ പറഞ്ഞ അർത്ഥം പുറത്ത് പറയാൻ
1: പറ്റുന്നില്ല.
0: നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറയും. അതിന്റെ
1: മലയാളം ക്ലാസ്സുകളിൽ കവിതയൊക്കെ എടുത്തിട്ട് ടീച്ചേഴ്സ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യില്ല നമുക്ക്. അപ്പൊ ഞാൻ ആലോചിക്കും ടീച്ചർമാർക്ക് എങ്ങനെ ഈ കവിതകളൊക്കെ അറിയാൻ പറ്റും.
0: അപ്പോ വിദ്യയൊക്കെ ബാക്കിൽ ഇരുന്നിട്ട് കമന്റ് ചെയ്യും അല്ലേ, ടീച്ചർ അവിടെ നല്ല സാഹിത്യപരമായ ഭാഷയിൽ സംസാരിക്കും, അപ്പൊ ബാക്കിൽ ഇരുന്ന് കമന്റ് അടിക്കും.
1: അങ്ങനെയാണ് പോയത്, പുറത്താക്കും
0: പുറത്താക്കും, പിന്നെ പുറത്തു നിന്ന് കമന്റ് പറയും.
1: സ്ഥിരം ഇതൊക്കെ
0: തന്നെയായിരുന്നു, സ്ഥിരം പുറത്തായിരുന്നു. പുറത്തു നിന്ന് പഠിച്ച് വലിയ ആളായ
1: കുട്ടിയാണെങ്കിലും
0: വെളിച്ചത്തിൽ, അതായത് വേറെ വീട്ടിൽ ബൾബില്ലാഞ്ഞിട്ടോ കറണ്ട് ഇല്ലാഞ്ഞിട്ടോ അല്ല,
1: മോശമായതുകൊണ്ട്
0: സ്ട്രീറ്റ് ലൈറ്റിന്റെ ചോട്ടിലേക്ക് പോകേണ്ടതെന്നൊരു കുട്ടിയാണ്. അപ്പൊ കുട്ടി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളതിന്റെ നമ്മുടെ
1: സ്മൈലിംഗ് ബുദ്ധയെ കുറിച്ചാണ്
0: പറഞ്ഞുകൊണ്ടിരുന്നത്.
1: അപ്പൊ സ്മൈലിംഗ് ബുദ്ധ ഞാൻ നേരത്തെ പറഞ്ഞു മാജിഫിക്കേഷൻ വരുന്നൊരു ഒരു സംഭവമാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്കറിയാലോ നമ്മളുടെ യുണൈറ്റഡ് നേഷൻസ് ത്രോട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ആയി മാറി വരുന്നുള്ളൂ. അപ്പൊ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, ഇവർക്ക് 5 പേർക്കും ആയിരുന്നു സ്ഥിരാംഗങ്ങൾ. അതിനുശേഷം ആണവ പരീക്ഷണങ്ങൾ രാജ്യങ്ങൾ നടത്താൻ പാടില്ല, ആണവ രാജ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നൊരു നിയമം വന്നു. അപ്പൊ അതിന് പക്ഷേ നമ്മളുടെ ഒരു നമുക്ക് ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് മിസൈൽ ഇടാനോ ഒന്നും ആയിരുന്നില്ല ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യക്ക് നമുക്ക് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു വിവര സാങ്കേതിക വിദ്യ, ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വികസിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് അതിന്റെ പരീക്ഷണങ്ങളൊക്കെ നടത്താനായിട്ട് ഇത് അത്യാവശ്യമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മറ്റാരും അറിയാതെ വളരെ അതീവ രഹസ്യമായിട്ട് അതിന്റെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരും കോഡ് ലാംഗ്വേജിലാണ് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്.

0: എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്.
1: എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഇതിനെ പറ്റിയേ അല്ല, ആണവ പരീക്ഷണങ്ങളെ പറ്റിയോ പരീക്ഷണം നടക്കുന്നോന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ വാക്കുകളോ ഒന്നുമില്ല. അതൊക്കെ എന്താണ് വളരെ കോഡ് ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് അതുമായിട്ട് ബന്ധമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇവർക്ക്
0: അറിയാൻ പറ്റും. അത് അതുകൊണ്ടാണ് നമ്മുടെ ഡോക്ടർ രാജാരാമൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇത് കഴിഞ്ഞപ്പോ നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ബുദ്ധൻ ചിരിച്ചു എന്ന് പറഞ്ഞത്. അതുപോലെ അവര്
1: ആണവ പരീക്ഷണം വിജയിച്ചു
0: എന്ന് പറഞ്ഞില്ല. അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് അതത്ര ഇതായിരുന്നു എന്നാ പറയുന്നത്. അപ്പോ അങ്ങനെ അത്രയും പ്രാധാന്യത്തോടുകൂടി ഇന്ത്യ ചെയ്തൊരു കാര്യം, ഒരുപാട് സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇത്ര ഒന്നും ഒരു വികാസം പ്രാപിക്കാത്തൊരു സമയത്ത് ഈ ലോകത്ത് ഒരു അമേരിക്ക പലവട്ടം അതിനെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിന്നൊക്കെ മാറി അതിനുശേഷമാണ് ഇത്ര രഹസ്യമായിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്യുന്നത്.
1: അത്ര
0: പവർഫുൾ ആണ്. അപ്പോ അതുകൊണ്ട് അങ്ങനെയാണ് ഈ ഒരു പരീക്ഷണം അന്ന് വിജയിച്ചതും അതിനുശേഷം പിന്നീടാണ് വെച്ചടി വെച്ചടി വെച്ചടി കയറ്റം എന്ന് പറയുന്ന പോലെ ഇന്ത്യ മറ്റു പല പരീക്ഷണങ്ങളൊക്കെ നടത്തി അതൊക്കെ സക്സസ് ആക്കിയെടുത്തത്. അപ്പൊ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ
1: സാധിക്കുമെങ്കിൽ സാധിക്കും.
0: അതിനുശേഷം ഇന്ത്യക്ക് സുരക്ഷയ്ക്കും ഒരാൾക്കും ഇങ്ങോട്ട് ഒന്നും അടിക്കാൻ പറ്റില്ല, ഇന്ത്യ ആണവ രാജ്യമായി മാറിയെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു.
1: അപ്പൊ
0: നമ്മളുടെ രാജ്യം കാക്കുന്ന നമ്മുടെ കാവലാളെന്ന് പറയുന്ന നമ്മളുടെ സോൾജേഴ്സിനൊക്കെ അത് ഭയങ്കര ആത്മവിശ്വാസം.
1: തീർച്ചയായിട്ടും സംഭവം തന്നെയാണ്.
0: അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, നമ്മളുടെ ഇന്ന് പ്രത്യേകത എന്ന് പറയുന്നത് ലോക എയ്ഡ്സ് വാക്സിൻ ദിനം. നമ്മളത് ആദ്യമേ പറഞ്ഞു,
1: പ്രതിരോധ വാക്സിനുകളുടെ ആവശ്യകത ഉയർത്തി കാട്ടുന്ന ആ ഒരു മേഖലയിലേക്കുള്ള ഗവേഷകരെയൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം.
0: അതായത് ഈ എയ്ഡ്സ് രോഗത്തെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ കണ്ടെത്താനുള്ള ഒരു കഠിനമായ ശ്രമം നടത്തുന്ന സയന്റിസ്റ്റിനും അതുപോലെ തന്നെ
1: അംഗീകാരം
0: ഹെൽത്ത് വർക്കേഴ്സിനും ഒക്കെ അംഗീകാരം നൽകുന്ന അവർക്ക് അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള ദിവസമായിട്ടാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. അപ്പൊ അതും ഒരു വലിയ ഇമ്പോർട്ടന്റ്, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അതിനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ളത്.
1: ഓരോന്നിന്റെയും പ്രതിരോധ വാക്സിൻ കണ്ടുപിടിക്കുക എന്നുള്ളത്, അതായത് പണ്ടത്തെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ശരാശരി ആയുസ് എത്രയോ വർദ്ധിച്ചിരിക്കുന്ന അല്ലേ.
0: അതെ, അത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു അവബോധം സൃഷ്ടിക്കുക നമ്മളുടെ ഈ ഒരു തലമുറയ്ക്കിടയില് എന്താണ് എയ്ഡ്സ്, അതെങ്ങനെയാണ് പകരുന്നത്, എങ്ങനെയാണ് സുരക്ഷിതമായ ജീവിത രീതി പാലിക്കേണ്ടത്, അങ്ങനത്തെ ഒരു അവബോധം വർദ്ധിപ്പിക്കാനും ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കാറുണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒറ്റൊരു പ്രത്യേകതകളുള്ള ഈ ദിവസത്തിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. തഗ് ലൈഫ് എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ?
0: തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്, 107.5.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

0: വിദ്യ,
1: എന്തോ
0: നമുക്ക് അങ്ങനെ ഗെയിം എന്താണെന്നൊന്ന് പറയാം
1: അല്ലേ?
0: കാരണം കൊറേ പേര് ഈ ഗെയിം ആയില്ലേ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ
1: എന്തായാലും
0: അവര് പ്രതീക്ഷിച്ചിരിക്കുകയാണ് 6 മണിക്ക് ഫ്ലോർ ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഗെയിം എന്താണ്, നമുക്ക് 6 മണിക്ക് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഗെയിം എന്താണെന്ന് നമുക്ക്
1: പറഞ്ഞു വെക്കാം.
0: വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിം തന്നെയാണ്. നമ്മള് ഒരേ ഒബ്ജക്റ്റ് പറയും, നിങ്ങള് അപ്പൊ വിചാരിക്കും, സാധാരണ നമ്മൾ അക്ഷരം കൊടുത്തിട്ട് അത് വെച്ചിട്ട് സിനിമ പേര് പറയാനൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ ഈ ഒബ്ജക്റ്റ് എന്താണോ നമ്മൾ കൊടുക്കുന്നത്, ആ അവർ പറയുന്ന ഒബ്ജക്റ്റ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോൾ രാജ്യങ്ങളുടെ പേരാണെങ്കിൽ, ഇപ്പോൾ രാജ്യങ്ങളുടെ പേര് പറയാം, ഒബ്ജക്റ്റ് അല്ല, ഇപ്പോൾ രാജ്യങ്ങളുടെ പേരാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾസ് അങ്ങനെയാണെങ്കിൽ, ഇപ്പോൾ ഒരു വെജിറ്റബിളിന്റെ പേര് പറയുന്നു, ഒരു വെജിറ്റബിളിന്റെ പേര് പറ
1: മത്തങ്ങ.
0: മത്തങ്ങ പറഞ്ഞു. അപ്പൊ മായാണല്ലോ ആദ്യത്തെ അക്ഷരം, ആ മാവിച്ചിട്ട് ഒരു സിനിമ പേരും പറഞ്ഞായിരുന്നു.
1: മായാമയൂര്.
0: ഇനി അടുത്ത ഒരു വെജിറ്റബിൾ പറയും.
1: മാവച്ചിട്ട് തന്നെയോ?
0: അല്ല, ഇഷ്ടമുള്ള വെജിറ്റബിൾ.
1: അടുത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾ എന്നാ പിന്നെ കുമ്പളങ്ങ.
0: കുമ്പളങ്ങ. അപ്പൊ കായാണല്ലോ, കാവച്ചിട്ട്
1: കമലദളം.
0: കമല. അങ്ങനെ നമുക്ക് 1 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റും അതുപോലെ ഒരു സിനിമ പേരും പറയുമ്പോൾ ഒരു സെറ്റായി. അങ്ങനെ 1 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്ര സെറ്റ് പറയാൻ
1: പറ്റും,
0: ഇതാണ്
1: അല്ല
0: അത് നമ്മൾ. അപ്പൊ സാധാരണ മറ്റേ പരാതി വരാറുണ്ട്, എനിക്ക് പാടുള്ള അക്ഷരം തന്നൂലേ ആ സിനിമ പേര് പറയാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പൊ ഇതിപ്പോ അവര് പറയുന്നത് വെച്ചിട്ട് തന്നെയാണല്ലോ.
1: ശരി ശരി. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ മത്തങ്ങി പറഞ്ഞു, അടുത്ത ഒരാൾ വിളിക്കുമ്പോ ആ ശ്രോതാവ് മത്തങ്ങി തന്നെ പറയാമോ?
0: അല്ല, നമ്മൾ ഒരാൾക്ക് വെജിറ്റബിൾ കൊടുത്തു, അടുത്ത ആൾക്ക് അത് കൊടുക്കില്ല.
1: വെജിറ്റബിൾ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതാണ് ഗെയിമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു വേർഡ് തരും, അത് വാട്ടെവർ ഇറ്റ് ഈസ്, എന്ത് വേണമെങ്കിലും ആവാം.
0: നമുക്ക് അത്
1: സിനിമ പേരാവാം, അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ പേരാവാം, രാജ്യങ്ങളുടെ പേരാവാം, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ചെയർ, ടേബിൾ, അങ്ങനെ എന്തെങ്കിലും
0: ഐറ്റംസ് ആകാം, സ്റ്റേഷനറി ഐറ്റംസ് എന്തോ ആകാം.
1: അതിനെ വെച്ചിട്ട് ഒരു സിനിമ പേര് പറയണം. അപ്പോ നെക്സ്റ്റ് അത് പറയാ, അത് കഴിഞ്ഞ് വീണ്ടും സിനിമ പേര് പറയാം. അങ്ങനെ അങ്ങനെ എത്ര ഒരു ടൈം ലിമിറ്റിനുള്ളിൽ എത്ര എണ്ണം പറയാം,
0: 1 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്ര സെറ്റ് പറയാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെയുണ്ട്, സിമ്പിൾ ആണോ?
1: അടിപൊളി. ഞാൻ തന്നെ ഇപ്പൊ അപ്പുറത്ത് മാറിയിരുന്ന് വിളിക്കണമെന്ന് ആലോചിക്കുകയാണ്.
0: ഇവിടെ കൊല്ലിഞ്ഞ.
1: അപ്പൊ അടുത്ത പാട്ട് കേട്ടാലോ.
0: അടുത്ത പാട്ട് കേട്ട് തിരിച്ചുവരാം. 107.5 ഇവിടെ നിങ്ങൾക്ക് കൂട്ടായിട്ട്. ഞങ്ങൾ 2 പേരുണ്ട്, RJ വിദ്യയും RJ അംബ്ലീഷിനും.

0: ഹലോ ഡിയർ, ദിസ് ഇസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ വിദ്യ.
1: നമ്മുടെ ഗെയിം ഇതായിരുന്നു, നമ്മൾ പറയുന്ന ഒരു ഒബ്ജക്റ്റും അതിന്റെ പേരും അതിന്റെ കൂടെ ഒരു സിനിമ പേരും കൂടി പറഞ്ഞുതരണം, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ഗെയിം ആണ്. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നേരത്തെ നമ്മൾ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ,
0: എങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത്.
1: അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു,
0: അപ്പൊ എന്തായാലും ഒരുപാട് കോളുകൾ വരുന്നുണ്ടായിരുന്നു, അവർ പെട്ടെന്ന് വീണ്ടും വിളിച്ചോളൂ, ഗെയിം ഫ്ലോർ ഓപ്പൺ ആയിട്ടുണ്ട്.
1: അതെ, അപ്പൊ നമ്മള് നേരത്തെ നമ്മള് ഉദാഹരണം പറഞ്ഞു എങ്ങനെയായിരുന്നു, ഒരു വെജിറ്റബിളിന്റെ പേരാണ് പറയുന്നതെങ്കിൽ ആ വെജിറ്റബിളിന്റെ പേര് ഏത്, ഇപ്പൊ മത്തങ്ങയാണ് പറയുന്നെങ്കിൽ മാവച്ചായിരിക്കും അടുത്ത സിനിമ പേര് പറയേണ്ടത്, കുമ്പളങ്ങയാണ് പറയുന്നത് കാവച്ചായിരിക്കും അടുത്ത സിനിമ പേര് പറയേണ്ടത്, ഇനി വേറെ എന്തെങ്കിലും
0: മുരിങ്ങക്കോലാണ്
1: നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് നമ്മൾക്ക് ഇനി
0: ഉത്തരവാദിത്തം.
1: ചിലര് കൊണ്ടോ ഈ അക്ഷരം വെച്ച് സിനിമ പേര് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള വെജിറ്റബിൾസ് പറഞ്ഞാ മതി അല്ലേ.
0: അപ്പൊ ഞങ്ങളുടെ ജോലി ഇത്ര മാത്രമേ ഉള്ളൂ, വെജിറ്റബിൾ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുടെ പേരോ അത്ര മാത്രമേ ഞങ്ങൾ പറഞ്ഞു തരുള്ളൂ, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറഞ്ഞ് സ്വന്തമായിട്ട് വിജയിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്.
1: അപ്പൊ നമ്പർ ഒരിക്കൽ

0: കൂടി പറയാണ്, 04842421 01. അപ്പോൾ ഇതാണ് നമ്പർ. നീ ഇങ്ങനെ നിർത്തി നിർത്തി പറഞ്ഞാലേ ഭാവം വരുള്ളൂ.
1: അതെ, ഇതിന്റെ സ്പീഡിൽ ഞാൻ പറഞ്ഞല്ലോ.
0: ആ സ്പീഡ്
1: 04242481 01. അപ്പോൾ പെട്ടെന്ന്
0: ശീലിച്ച് വെച്ചേക്കാം, സ്പീഡ് പറഞ്ഞാലേ ഒരു
1: സുഖമുള്ളൂ അല്ലേ.
0: കോള് വരുന്നുണ്ട്. ഹലോ, എന്തായാലും അത് കട്ടായി പോയിട്ടുണ്ട്, കുഴപ്പമില്ല, വിളിച്ചുകൊണ്ടിരിക്കുക, ഒന്നുകൂടി ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
1: അടുത്ത
0: കോളറായിട്ട്, നമ്മുടെ ഫസ്റ്റ് ഗെയിം ഫ്ലോറിലെ ഫസ്റ്റ് കോളറായിട്ട് നമ്മൾ തിരിച്ചെത്തും. അപ്പോൾ ദാ അടുത്ത പാട്ട് വരുന്നു, എൻജോയ്.

0: അങ്ങനെ ഇതാ നമ്മൾ ഗെയിം ഫ്ലോർ തുറന്ന ഉടനെ തന്നെ നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആരാ നോക്കാം.
1: ഹലോ
2: ഹലോ,
1: ആ പേര് പറഞ്ഞോളൂ.
2: ഞാൻ രാജേഷ് പച്ചാള.
0: ഹായ് രാജേഷ്, എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഓ നല്ല വിശേഷം. നല്ല ചൂടായിരുന്നല്ലേ, ഇന്ന് മഴ മാറി എന്ന് തോന്നുന്നു അല്ലേ?
1: മഴ മാറിയോ?
0: ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടല്ലോ. ഇന്ന് ചൂടുണ്ടോ?
2: പകല്
0: അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച അനുഭവിച്ച ചൂടുണ്ടോ രാജേഷേ? എന്റെ പൊന്നെ, ഇന്നലെ വെന്തുരുകി.
1: അതെ, രാത്രി പ്രതീക്ഷിക്കാം. അപ്പൊ മഴ വിചാരിച്ചിട്ടുണ്ടാവും. തുണിയൊക്കെ കഴുകിയിട്ട് അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടണ്ടേ.
0: അതെ, അതുകൊണ്ട് അക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാം.
1: അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: വിദ്യ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു,
1: പകലിനി അധികം പെയ്യരുത്.
0: വരുണദേവന്റെ അടുത്ത്
2: കൊടുക്കുന്നുണ്ട്
1: എന്തോ
2: കൃത്യമായ
0: അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഫോൺ ചെയ്യും, കുറച്ച് മഴ പോരട്ടെ, ഇന്ന് മഴ വേണ്ട അതൊക്കെ പറയും.
1: പിന്നെ വെറുതെ ബോറടിക്കുമ്പോ ഞാൻ പറയും കുറച്ച് ഒരു എൻജോയ് ചെയ്യാനായിട്ട് ഒരു ഡി ജെ വൈബ് വരാനായിട്ട് കുറച്ച് ഇടിയും,
0: ഇടിയും കുറച്ച് മിന്നലും പോരട്ടെ. അതേ പറഞ്ഞു വരണനായിട്ട്
1: അപവാദം പറഞ്ഞു. അപ്പോ
0: നമ്മുടെ ഗെയിം എന്താണെന്ന് മനസ്സിലായോ?
2: ഗെയിം എന്താണെന്ന് കേട്ടോ?
1: അതൊന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ നമ്മളൊരു വെജിറ്റബിളിന്റെ പേരാണ്. ഇപ്പൊ നമ്മളിവിടെ നിന്ന് ഇത്ര മാത്രം പറയുള്ളൂ. ചിലപ്പോൾ വെജിറ്റബിൾ ആയിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും രാജ്യങ്ങളുടെ പേരായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒബ്ജക്റ്റുകളായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം പറയും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഒരു വെജിറ്റബിളിന്റെ പേരാണ് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വെണ്ടയ്ക്ക എന്നാണ് രാജേഷ്. അതെ, രാജേഷ് തന്നെ പറയണം ഒരു വെജിറ്റബിളിന്റെ പേര്. എന്നിട്ട് വെണ്ടയ്ക്ക എന്നാണെങ്കിൽ ഇപ്പൊ വാവച്ചിട്ടുള്ള സിനിമ പറയാ. എന്നിട്ട് പെട്ടെന്ന് അടുത്തത് തന്നെ അടുത്ത വെജിറ്റബിളിന്റെ പേര് പറയാ. അതിപ്പോ എന്താ പറയാ, കൂർക്ക എന്നാണെങ്കിൽ കാവച്ചിട്ട് അടുത്ത സിനിമയുടെ പേര് പറയാ.
2: അങ്ങനെ
1: ഞങ്ങൾ എന്താണ് പറയേണ്ടത് അത് മാത്രം പറയുള്ളൂ. ഞങ്ങൾ പറയുന്ന സാധനത്തിന്റെ പേര് പറയാം, എന്നിട്ട് സിനിമ പേര് പറയാം, പിന്നെയും പേര് പറയാം, സിനിമ പേര് പറയാം. എത്ര സ്പീഡില്
0: ഒരു മിനിറ്റ് നമുക്ക് സമയമുണ്ട്. എത്ര സെറ്റ്? ഒരു വെജിറ്റബിളിന്റെ പേരും ഒരു സിനിമ പേരും പറയുമ്പോ ഒരു സെറ്റായി. അങ്ങനെ എത്ര സെറ്റ് പറയാൻ പറ്റും എന്നുള്ളതാണ് ഗെയിം.
1: ഓക്കെ, എന്നാ
0: സിമ്പിൾ ആണ്.

0: ചോദിച്ചോളൂ, ഏതാണ്?
1: വിദ്യ കൊടുത്തോ, ഇന്ന് എന്ത് കൊടുക്കണം?
0: അന്നാ നമുക്ക് നിറങ്ങൾ കൊടുത്താലോ.
1: ഓക്കെ, അത് സെറ്റ്. അപ്പോ ഒരു നിറത്തിന്റെ പേരും, അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും പറയാം.
0: എന്തായാലും അതിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള ഒരു സിനിമ പേര്,
1: അതിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് മലയാള സിനിമ പേരുകൾ പറഞ്ഞുതരണം
2: കേട്ടോ.
1: നിറത്തിന്റെ വെച്ചിട്ട് മലയാള സിനിമ പേരുകളാണ് പറഞ്ഞു തരേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. നിറങ്ങൾ,
2: നിറങ്ങൾ മഞ്ഞ.
0: വെച്ചിട്ട് പെട്ടെന്ന് സിനിമ പേര്. അല്ല, സിനിമ പേര്.
2: സിനിമ പേരാ?
1: മാവച്ചൊരു സിനിമ പേര് പറയണം.
2: മാനവ മനുഷ്യപുത്ര.
0: അപ്പൊ ഒന്നുമായി. രണ്ട്. രണ്ടാമത്തെ പേര്.
1: നിറത്തിന്റെ പേര് പറ.
2: അടുത്ത റെഡ്.
0: അപ്പൊ
1: റാവച്ച സിനിമ പേരുണ്ടോ?
0: എണ്ണണ്ട്.
2: റാഗിപ്പൊടി.
0: അപ്പൊ രാവച്ച്
1: പറഞ്ഞു. രാവച്ച് പറഞ്ഞു. രാവച്ച് പറഞ്ഞു.
0: വെജിറ്റബിൾ അല്ല സിനിമയുടെ പേര്. രാവച്ചൊരു സിനിമ പേര്. ഓക്കെ, അടുത്ത നിറത്തിന്റെ പേര്.
2: അടുത്ത നിറത്തിന്റെ പേര് നീല.
0: നാവച്ചൊരു സിനിമ പേര്.
2: നാണയം.
1: ഓക്കെ, അപ്പൊ എന്താ ടൈം അപ്പ് ആയി.
0: അപ്പൊ ഒരു മിനിറ്റില് നാല്.
1: അതെ, ഫസ്റ്റ് കോളർ ആയോണ്ട രാജേഷ്.
0: കുറച്ച് സമയം നീട്ടി കൊടുക്കണോ?
1: അല്ല, കുഴപ്പമില്ല. പക്ഷെ ഫസ്റ്റ് കോളർ അല്ല, നമ്മുടെ നിയമം അത് ലംഘിക്കപ്പെടും.
0: നിയമം ലംഘിക്കപ്പെടാനുള്ള പാലിക്കാനുള്ളതാണ്.
1: അത് എല്ലാ ഫസ്റ്റ് കോളേഴ്സിനും ഇങ്ങനെ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് കുറച്ചുനേരം വെയിറ്റ് ചെയ്തിട്ട് ആൾക്കാർ വിളിക്കും. പക്ഷെ ഫസ്റ്റ് കോളർ ആകാൻ കുറച്ച് ധൈര്യം വേണം രാജേഷേ.
0: രാജേഷിനാണ്
1: കേട്ടോ. അതാണ്, പിന്നല്ല.
0: എന്താ വേണ്ട, ഒരു 30 സെക്കൻഡ് കൂടി കൊടുക്കായിരുന്നു.
1: വിദ്യ ഡോണ്ട് ഡോണ്ട്.
0: അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞപ്പോ അവന് 30 സെക്കൻഡ് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും പക്ഷെ ഇവിടെ നിയമം ലംഘിക്കാൻ യാതൊരു സാധ്യതയില്ല.
1: കൈക്കൂലി
0: ഒന്നും തന്നിട്ട് കാര്യമില്ലെന്നാ പറയണത്. അപ്പൊ എന്തായാലും രാജേഷേ, ഫസ്റ്റ് വിളിക്കാനും അതുപോലെ തന്നെ ഒരു 60 സെക്കൻഡില് 4 ചോദ്യം, അതായത് 8 എണ്ണം പറഞ്ഞു. 8 4 ഒരു എന്താ പറയാ, 4 സെറ്റ്, അതായത് 8 എണ്ണം. അപ്പൊ അത്രയൊക്കെ പറയാൻ പറ്റിയല്ലോ.
1: അതെ, നമുക്ക് ഈ 4 എന്നുള്ള സ്കോർ ബ്രേക്ക് ചെയ്യാൻ ആരെങ്കിലും വരുമോ നോക്കാം അല്ലേ.
0: അത് തന്നെ. അപ്പൊ ഓക്കെ. അപ്പൊ നന്നായിട്ട് ചായയൊക്കെ കുടിച്ച്, ചൂട് കുറവില്ല എന്നാണ്, ഇന്ന് കുറച്ച് ചൂടുണ്ടെന്നാണ് പറയുന്നത്.
1: രാജേഷ് മഴ വരും, ഉറപ്പായിട്ടും വരും കേട്ടോ.
2: അതെ,
0: ഒരു കട്ടൻ ചായയും ഒരു പരിപ്പോടെ
1: അപ്പൊ വിളിച്ചാളും വരണന്റെ സെറ്റായോ?
0: അതാണ് അതാണ് ആ സ്പിരിറ്റ്.
1: അപ്പൊ എന്തായാലും വീട്ടിലെല്ലാവരുടെ അടുത്ത് അന്വേഷണം പറയാ, വീണ്ടും വിളിക്കാം
2: കേട്ടോ.
1: അമ്പിളി ഷിനു.
2: ആ,
1: അത് തന്നെ. അപ്പൊ നമ്മള് സ്ഥിരം ശ്രോതാവാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും വീണ്ടും വിളിക്കാം. ബൈ ബൈ.
2: ഓക്കെ ബൈ.

0: അങ്ങനെ പഞ്ചാബി ഹൗസ് അല്ലെ മൂവിയിലെ പാട്ട് നമ്മൾ കേട്ട് തിരിച്ചു വന്നിരിക്കുന്നു.
1: അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്.
0: നമ്മുടെ ഗെയിം ഫ്ലോറിലേക്ക് കേറിയാലോ.
1: കേറാലോ. ഹലോ.
2: ഹലോ.
1: പേര് പറഞ്ഞോളൂ.
2: അൻസൽ.
1: അൻസൽ അൻസൽ എവിടുന്നാ വിളിക്കുന്നേ? ഓ, ബാംഗ്ലൂരിൽ നിന്നാണ്.
0: ബാംഗ്ലൂര് എന്താ പരിപാടി?
1: എന്തിന്റെ? അപ്പൊ ഫാഷന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആളാണ്.
0: മാറി വരുന്ന ട്രെൻഡുകളൊക്കെ പരീക്ഷിക്കാറുണ്ടോ?
2: ഹലോ.
1: മാറി വരുന്ന ട്രെൻഡുകളെ പരീക്ഷിക്കാറുണ്ടോ എന്ന് ചോദിക്കായിരുന്നു. നമ്മള് ഹലോ,
0: പുതിയ പുതിയ ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ ഇഷ്ടമാണോന്ന്.
1: പൻസിൽ നിലമ്പൂരാണ്, യഥാർത്ഥ സ്വന്തം നാട് നിലമ്പൂരാണ് അല്ലേ? നിലമ്പൂർ ആയിഷയുടെ നാട്ടിൽ നിന്നാണ്. അപ്പൊ
0: നിലമ്പൂർ നിൽക്കാനാണോ ഇഷ്ടം, ബാംഗ്ലൂർ നിൽക്കാനാണോ കൂടുതൽ ഇഷ്ടം?
1: നമ്മുടെ
0: നാട് വിട്ടൊരു കളിയില്ല അല്ലേ?
1: ഇനി ഇപ്പൊ എപ്പോഴാ വന്നിട്ട്? വന്നിട്ട് പോയിട്ട് അധികമായോ?
2: ഒരു മാസം.
1: ആഹ്, പോവാറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലാണ് നിക്കുന്നത്. ആരൊക്കെ എന്റെ വീട്ടില്?
0: വലിയ കുടുംബാണോ?
2: എങ്ങനെ?
0: ഒരുപാട് ഫാമിലീസ് അടുത്തടുത്തൊക്കെ താമസിക്കുന്നുണ്ടോന്ന്? കൂട്ടുകുടുംബത്തിലാണ് അല്ലേ?
1: അപ്പൊ വീട്ടിലെ മൂത്ത ആളാണ്. അതുണ്ടല്ലോ, കുറച്ചൊന്ന് നീങ്ങി നിൽക്കാമോ ആ റേഡിയോന്റെ അടുത്തുനിന്ന്? അതിന്റെ എക്കോ വരുന്നുണ്ടേ. ഓണെയർ ആപ്പ് ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണല്ലോ വരുള്ളൂ. അപ്പൊ അത് ഞങ്ങൾക്ക് തന്നെ കേൾക്കാം കുറച്ച് മുൻപ് ഞങ്ങൾ എന്താണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പിന്നെ എന്തൊക്കെയാണ് ബാംഗ്ലൂരിലത്തെ വിശേഷങ്ങൾ പറയൂ.
2: നല്ല മഴയാണ്.
1: ആ, നമുക്ക് നാട്ടിലും മഴയുണ്ട്. നിലമ്പൂരിൽ മഴയുണ്ടോ?
2: ഇല്ല, ഇവിടെ ഇന്നേ തുടങ്ങുള്ളൂ. ദൂരെ നല്ല
1: ചൂടായിരുന്നു. ആ ഹാ, ബാംഗ്ലൂർ അല്ലേ. അപ്പോ നമുക്ക് ഗെയിമിലേക്ക് കടന്നാലോ. അപ്പോ എന്താണ് ചോദിക്കാനുള്ളതെന്ന് അമ്പിളി ചോദിക്കും.
0: നമ്മളൊന്ന് തരുന്നത് ജോബ്സ് ഇല്ലേ,

0: ജോലികൾ, തൊഴിലവസരങ്ങൾ, തൊഴിലുകൾ, തൊഴിലുകളാണ് പറഞ്ഞു തരേണ്ടത്. അതിന്റെ കൂടെ മലയാള സിനിമ പേരുകളും പറഞ്ഞു തരണം. ആ തൊഴില്
1: പറഞ്ഞു കൊടുക്കുന്നുണ്ടോ?
0: പിന്നെ എക്സാമ്പിൾ ഒന്നും വേണ്ട. എന്തൊക്കെ ജോബുകൾ ഉണ്ട് അല്ലേ? മരപ്പണി ഉണ്ട്, കൽപ്പണി ഉണ്ട്,
1: അങ്ങനെ കിട്ടിയില്ലേ? അപ്പൊ അത് പറയാ, അതിനോട് ചേർന്നൊരു സിനിമ പേര് പറയാ, അടുത്ത ജോലി പറയാ, അതിനോട് ചേർന്നൊരു സിനിമ പേര് പറയാ. പറയുമ്പോ നമ്മൾ പറഞ്ഞ ജോലിയുടെ ആദ്യത്തെ അക്ഷരം ആയിരിക്കണം സിനിമ പേരിന്റെ ആദ്യത്തെ അക്ഷരം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ കാവച്ചിട്ട് സിനിമ പറഞ്ഞോളൂ. ഓക്കെ, നെക്സ്റ്റ്.
0: അടുത്ത ജോബ് പറ.
1: അൻസലിന്റെ ജോലി തന്നെ പറയേ. അതെന്താണ് അപ്പോ? സെയിൽസ്. സെയിൽസ് അല്ലേ? അപ്പൊ സാവച്ച് പറഞ്ഞോളൂ.
0: അടുത്ത ജോലി പറയേ.
1: അപ്പൊ മാവച്ച് പറഞ്ഞോളൂ.
2: മാമ്പഴക്കാലം.
1: ഓക്കെ, നെക്സ്റ്റ്.
2: കൽപ്പണി.
1: ഓക്കെ, കാവച്ച് പറഞ്ഞോളൂ.
2: കുസൃതിക്കാറ്റ്.
1: ഓക്കെ, നെക്സ്റ്റ്. ഒരു ക്ലൂ തരട്ടെ, നമ്മള് വീട് പണി എന്ന് ആലോചിക്കേ. അപ്പൊ കുറെ വർക്കേഴ്സ്
0: കൊടുക്കുന്ന സമയം കഴിഞ്ഞു പോയി.
1: അപ്പൊ എന്തായാലും നാല് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
0: നാല് സെറ്റ് പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് ടൈ ആയിട്ട് നിക്കാണ്. നേരത്തെ വിളിച്ചാണ്
1: കൗളറും നാലാണ് പറഞ്ഞത്, സെക്കൻഡ് കൗളറും നാലാണ് പറഞ്ഞത്.
0: അപ്പൊ എന്തായാലും ഈ സ്കോർ ബ്രേക്ക് ചെയ്യാൻ ആരെങ്കിലും വരുമോ നോക്കാം അല്ലേ. മനസ്സിലേ, ഈ തൊഴിലുകൾ പറഞ്ഞപ്പോ ചെറുതായിട്ടൊന്ന് ഇച്ചിരി ടഫായി പോയോ?
1: ഞാൻ അങ്ങനെ ചെയ്യും. മനസ്സിലേ.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഫസ്റ്റ് സെക്കൻഡ് കോളേഴ്സിനൊക്കെ നമുക്ക് എന്താ പറയാ, നല്ല ധൈര്യശാലികളാണ്. കാരണം എന്താണ് ഗെയിം എന്ന് കൃത്യമായിട്ട് അറിയാതെ പോലും ഇത്രയും മത്സരിക്കാനായിട്ട്, ഇത്രയും നന്നായിട്ട്
1: മത്സരിച്ചാണെങ്കിൽ ഞാൻ തന്നെ ഇത് പറഞ്ഞപ്പോഴേക്ക് അയ്യോ ഇത് പറയാൻ പറ്റുമോ എന്നായി പോയി എനിക്ക്. അപ്പൊ പക്ഷെ അതിനെയൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുത്തിട്ട് വളരെ പെട്ടെന്ന് എടുത്ത് നാലെണ്ണം അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞല്ലേ, എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് അടുത്ത കോളർ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കാം.
0: ഓക്കെ, ബൈ ബൈ. അപ്പോ അങ്ങനെ നമ്മള് രണ്ടാമത്തെ കോളേഴ്സും നാല് നാല് എന്നുള്ള ടൈയിൽ നിൽക്കുകയാണ്.
1: ഫസ്റ്റ് കോളറും സെക്കൻഡ് കോളറും നാല് നാലില് പിടിച്ച് നിൽക്കുകയാണ്. ഇനി നാല് മാറി മറികടന്ന് അഞ്ചിലേക്ക് ആരാണ് പോകുന്നത് എന്നറിയാൻ കാത്തിരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 0484242810104242281. കാത്തിരിക്കുകയാണ് ഞാനും അമ്പിളിയും നിങ്ങളുടെ ഉത്തരങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനുള്ള നിമിഷങ്ങൾക്കുമായി. അപ്പോ സ്റ്റേ ട്യൂൺ 107.5. ഇതാവായിരുന്നു അടുത്ത പാട്ട്.

0: ഹലോ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്. ആരാണെന്ന് നോക്കാം. ഹലോ, പേര് പറഞ്ഞോളൂ.
1: പേര് ചന്തു.
0: ചന്തു, ചന്തു എവിടുന്നാ വിളിക്കുന്നത്?
2: ചതിക്കാത്ത ചന്തു അല്ലേ ഇത്?
1: വേണമെങ്കിൽ ചതിക്കാം.
2: എന്നെ ചതിക്കാം,
0: പറച്ചിലായി പോയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വടക്കൻ വീരഗാഥയില് ചന്തുവായിട്ട് മാറാനുള്ള ഉദ്ദേശം വലുതുണ്ടോ?
2: ചതിക്കാനാണോ ഉദ്ദേശിക്കുന്നത്?
0: മോൾഡാവാൻ തയ്യാറായിട്ട് വിളിച്ചിരിക്കുന്നത് അല്ലേ?
2: അതായത് 4 എന്ന് പറയുന്ന സ്കോർ ആണ് നമുക്ക് ഇവിടെ എത്തി നിൽക്കുന്നത്. അതപ്പോ ഉറപ്പായിട്ടും ചന്തു ബ്രേക്ക് ചെയ്യുന്ന ഉറപ്പാണ് അല്ലേ?
1: എന്താ
2: ചെയ്യുന്ന ചന്തു?
1: ഹലോ,
2: എന്താ ചെയ്യുന്നത്?
1: ഞാനിവിടെ ഒരു കെമിസ്റ്റ് ആയിട്ട് വർക്ക്
0: ചെയ്യാം. കെമിസ്റ്റ് എവിടെയാണ്?
1: ഞാൻ
2: അമ്പലമുകളിൽ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി.
0: ഓക്കെ, അപ്പൊ വീടും അമ്പലമുകളിൽ തന്നെയാണോ?
1: അല്ലല്ല, വീട് മുളന്തുരുത്തിയാണ്.
0: മുളന്തുരുത്തി.
2: അച്ഛന്റെ അമ്മയുടെയൊക്കെ പേര് പറയൂ.
1: അച്ഛന്റെ പേര് രവി, അമ്മയുടെ പേര് ലീല.
2: അവര് കേൾക്കുന്നുണ്ടോ?
0: ഇപ്പൊ ആ ചന്തു വിളിക്കുന്നത് എവിടെ? ഓഫീസിൽ നിന്നാണോ വീട്ടിൽ നിന്നാണോ?
1: ഓഫീസിൽ നിന്നാണ്.
0: ഓക്കെ, അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല?
1: ഇല്ലില്ല, ഡ്യൂട്ടി കഴിഞ്ഞു.
0: ഇത് ഏത് ഷിഫ്റ്റ് ആണ് ഇപ്പൊ ഇന്നുള്ളത്?
1: ഇപ്പൊ 10 മണി വരെ ഷിഫ്റ്റ്.
0: ഓ,
2: അപ്പൊ ഇതിന്റെ ഇടയില് റേഡിയോ ഒക്കെ കേൾക്കാൻ സമയം കിട്ടും അല്ലേ?
1: സമയം കിട്ടുമെന്ന് ചോദിച്ചാൽ
2: അതാണ് നമ്മൾ ഉണ്ടാക്കണം.
0: അനീത്തിയുടെ പേര് കൂടി പറഞ്ഞോളൂ. അവിടെ ചെല്ലുമ്പോ നല്ല ഇടി കിട്ടും.
1: ഹലോ,
0: അനീത്തിയുടെ പേര് കൂടി പറഞ്ഞോളൂ, അല്ലെങ്കിൽ ചെല്ലുമ്പോ നല്ല ഇടി കിട്ടും. ശ്രീകുട്ടി. ശ്രീകുട്ടി എന്ത് ചെയ്യാണ്? ജോലിക്കോ? ഇടി പിടിക്കാറുണ്ടോ?

0: നിത്യായിട്ട് ഇടി പിടിക്കാറുണ്ടോ? നിത്യായിട്ട്
1: പ്രായമൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ?
0: അതിന്റെ പ്രായമൊന്നുമില്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇടി പിടിക്കായിരുന്നു ചേട്ടനോട്.
1: ഇവിടെ ഒരു തല്ലിപ്പൊളിക്കൊച്ചാണ് ഇരിക്കുന്നത്.
0: അപ്പൊ ചന്തു, ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാലോ?
1: പിന്നെ ഇനി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് വളരെ സിമ്പിളായിട്ട് നമുക്ക് രാജ്യങ്ങളുടെ പേരുകളാണ് പറഞ്ഞു തരേണ്ടത്.
2: രാജ്യം,
0: ഒരു രാജ്യത്തിന്റെ പേര് പറയാം, അതെ സിനിമ പേര് പറയാം.
1: അപ്പോ
0: രാജ്യത്തിന്റെ പേര് പറയാ, അതിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള ഒരു സിനിമയുടെ പേര് പറയാ.
1: അപ്പോ സിനിമ പേരുകൾ പെട്ടെന്ന് നല്ലത് കിട്ടണമെങ്കിൽ എന്താ അതനുസരിച്ചുള്ള രാജ്യങ്ങളുടെ പേര് പറയണം.
2: ഓക്കെ,
1: യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: ഓക്കെ, റഷ്യ, രോമാഞ്ചം, അർമേനിയ, അരമനെ വീടും 500 ഏക്കർ, ചൈന, ചാന്തോട്.
0: ഓക്കെ,
2: ഇന്തോനേഷ്യ.
0: ഓക്കെ,
2: ഈ പറക്കുന്ന
1: വെരി ഗുഡ്.
2: പാകിസ്ഥാൻ,
1: പറട്ടെ.
0: ഓക്കെ,
2: ഉസ്ബെക്കിസ്ഥാൻ, കുട്ടികളെ ഒരു കഥ പറയാം.
0: വെരി ഗുഡ്.
2: പിന്നെ ക്രൊയേഷ്യ, കമലതളം.
1: ഓക്കെ,
2: പിന്നെ റുവാണ്ട, അത് റായോ രായോ?
1: രാവിച്ച് രാവിച്ച് പറയാം, റായക്ക് നമ്മൾ രാ കൊടുക്കുന്നുണ്ട്.
2: ഓക്കെ, രായാണെങ്കിൽ രാക്ലിപ്പട്ട്.
0: ഓക്കെ,
1: അപ്പൊ ടൈം അപ്പായി. 8 സെറ്റ് പറഞ്ഞിട്ടോ നേരെ ഇരട്ടി പറഞ്ഞു. 4 സെറ്റ് എന്നുള്ള ബ്രേക്ക് ചെയ്ത്
0: മുന്നേ കളിച്ചിട്ടുണ്ടോ ഈ ഗെയിം? ഈ ഗെയിം മുന്നേ കളിച്ചിട്ടുണ്ടോ? ഇതിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഗെയിമാണ്. ഇന്ന്
1: ജനിച്ചിട്ടുള്ള ഗെയിം.
0: സന്തോഷ ജന്മദിനം കുട്ടിക്ക്.
1: ഓക്കെ, അപ്പൊ
0: എന്തായാലും അടിപൊളിയായിട്ട് കളിച്ചു. ഒരു ഒരു ടെൻഷൻ, ഒരു പാ വന്നപ്പോ ഞാൻ വിളിച്ച് പാണ്ടിപ്പട പറയുമായിരിക്കും എന്ന്. പക്ഷേ
1: പപ്പയുടെ സ്വന്തം അപ്പൂസ പറയാൻ.
0: എന്തോ
2: പാണ്ടിപ്പട കിട്ടിയില്ല, ഞാനങ്ങനെ സിനിമ അധികം കുറെ നാളായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട്
1: ഞാൻ പാപ്പാന്ന് വെച്ചു, പപ്പയുടെ സ്വന്തം അപ്പൂസാണോ ഉദ്ദേശിച്ചത് ചോദിച്ചു, അപ്പോഴാണ് വേഗം പട്ടാളമാക്കിയത്.
2: ആ ഇല്ല, പാ വെച്ച് പെട്ടെന്ന് എനിക്ക് രാജ്യം വേറെ കിട്ടി, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ.
0: ഓക്കെ, പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിട്ട് കളിച്ചു,
1: നല്ല വൈബ് ഉണ്ടായിരുന്നു
2: കേട്ടോ. ഓക്കെ,
0: അപ്പൊ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്?
2: വിശേഷം അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു.
0: അപ്പൊ ചന്തു, ഇനിയിപ്പോ 10 മണിക്ക് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും അല്ലേ? ഓക്കെ, അപ്പൊ വീട്ടില് അനിയത്തി കേൾക്കുന്നുണ്ടോ ഈ പാട്ടൊക്കെ, ഈ പ്രോഗ്രാം ഒക്കെ?
2: കേൾക്കാൻ ചാൻസ് കുറവാണ്. അവരിപ്പോ റെയിൻബോ അച്ഛനാണെങ്കിൽ റേഡിയോ കേൾക്കും, പക്ഷേ ഏത് ചാനൽ വെക്കണമെന്നറിയില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് ചെന്നിട്ട് ആരും അറിയണ്ട, 107.5 ട്യൂൺ ചെയ്ത് വെച്ചേക്കണം. ഇന്ന് പോയിട്ടേ, ഇന്ന് പോയിട്ട് അച്ഛനും അറിയണ്ട, അമ്മ അറിയണ്ട, അനീത്തി അറിയണ്ട, 107.5 ട്യൂൺ ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ട് പോര്. എന്താ ട്യൂണറിന്റെ മുകളിലത്തെ ക്ലിപ്പ് അഴിച്ചു വെച്ചോ. നമ്മുടെ തന്നെ ചാനല്, അതും കേൾക്കാറുണ്ട് അല്ലേ?
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ലാസ്റ്റ് വരെ കേട്ടിരിക്കുക. ഈ 8 എന്നുള്ള സ്കോർ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് അറിയണ്ടേ?
0: ഓക്കെ, എന്നാ അപ്പൊ ബൈ.
1: ചന്ത് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും
0: സംഭവിച്ചിട്ടേ പോകുള്ളൂ.
1: ഉഷാറായിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും 8 നേരെ ഇരട്ടി ആയിട്ടുണ്ട് നമ്മുടെ സ്കോർ. ഈ 8 ബ്രേക്ക് ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ
0: 0484242801 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. 8 സെറ്റ് ആൻസേഴ്സ് ആണ് ഇപ്പോ ചന്തു നമ്മുടെ എവിടുന്ന വിളിക്കുന്നത്?
1: ചന്തു എന്തായാലും വിളിച്ചല്ലോ.
0: ഫാക്ട് അമ്പല യുവ സ്ഥലത്തിന്റെ പേര് വിട്ടുപോയിട്ടോ. അപ്പൊ എന്തായാലും മുളന്തുരുത്തിയിലാണ് ചന്തുവിന്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോ എന്തായാലും ചന്തുവിനെ ഇനി ആരാണ്
1: തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. ചന്തു തോൽപ്പിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ തീരുമാനിക്കണം.
0: അതെ,
1: അപ്പൊ 2 പാട്ടകലെ അടുത്ത കോളറുമായിട്ട് നമ്മൾ എത്തും. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി ഫ്രം റെയിൻബോ 107.5. നിങ്ങൾക്ക് കൂട്ടായിട്ട് ഞാൻ അംബ്ലീഷിനു,
0: ഞാൻ ആർ ജെ വിദ്യ.

0: ഹലോ, നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത കോളറിലേക്ക് പോവാണ്.
1: ഹലോ ഹലോ,
0: ആ നമസ്കാരം കേൾക്കാനായിട്ട് ആരുമില്ല അവിടെ.
1: എൻ്റെ ഒരു നമസ്കാരം വെറുതെ പോയോ?
0: അതെ, ഒരു നമസ്കാരം വെറുതെ വേസ്റ്റ് ആയിപ്പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ആദ്യം നമസ്കാരം പറയല്ലേ പറയല്ലേ.
1: ഹലോ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ?
0: അതെ, ഹലോ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല, ഒന്നുകൂടി വിളിക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ ഗെയിം ഫ്ലോറിലാണ്
1: നമ്മൾ നോക്കി, പക്ഷേ കണക്ട് ആയില്ല, എന്താണെന്ന് അറിയില്ല.
0: കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കൂടി വിളിക്കട്ടെ. അപ്പോ നമ്മുടെ 4 എന്നുള്ള സ്കോർ ബ്രേക്ക് ചെയ്ത് ഇപ്പൊ 8 എന്നുള്ള സ്കോറിലേക്ക് ആയി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ കോളർ വീണ്ടും വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484248101. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഹലോ, വീണ്ടും കട്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, ഒന്നുകൂടി വിളിക്കാം.

0: അല്ലേ?
1: ഇങ്ങനെ കട്ടാക്കി കളിക്കുന്ന ഗെയിം അല്ലേ.
0: അപ്പൊ എന്തായാലും 0484-2428-101 ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കോളുകൾക്കായി.
1: ചന്ദുവിനെ
0: വിട്ടിട്ടില്ലല്ലോ
1: എപ്പോഴും. നന്നായിട്ട് കളിക്കുന്നവർ നമ്മളെപ്പോഴും എന്താ പറയുന്നത്, നമ്മളെ സ്വാഗതം ചെയ്യും, നമ്മളെ പ്രോത്സാഹിപ്പിക്കും.
0: അടുത്ത കോള് വന്നിട്ടുണ്ട്.
1: അടുത്ത കോള് നമുക്ക് ഇത് എന്തായാലും കണക്ട് ചെയ്യണം കേട്ടോ. ഓക്കേ,
0: ഹലോ ഹലോ
1: ഹലോ.
0: എന്തോ ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ചു വരാം അടുത്ത ഒരു പാട്ടിന് ശേഷം. ദാ വരുന്നു അടുത്ത ഒരു അടിപൊളി ട്രാക്ക്.

0: നമ്മുടെ ഗെയിം അങ്ങനെ അതിവിജയകരമായി പുരോഗമിക്കുന്നുണ്ട്. 8 എന്നത് സ്കോർ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ നേരത്തെ നോക്കിയത്. ഇന്ന് രണ്ട് ഗോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് എടുക്കാം. അപ്പൊ റെഡി
1: പ്രാർത്ഥിക്കട്ടെ.
0: എഴുന്നേറ്റ് എന്ന് തൊഴുതു പ്രാർത്ഥി. ഹലോ
1: ഹലോ,
0: ഞാൻ
1: കോള് കണക്ട് ആയി.
0: ഹലോ.

0: ഹലോ,
1: ഇതാരാ?
0: ഇത് ബിനീഷാണ്, അങ്കമാലിയിൽ നിന്ന്.
2: അങ്കമാലിയിൽ നിന്ന് ബിനീഷ്.
1: അങ്കമാലിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
0: വിശേഷം സുഖം തന്നെ.
2: ആ കുഞ്ഞു ശബ്ദം ആരുടെയാണ്?
0: ചെറിയ മഴയൊക്കെ ഉണ്ട്.
1: ഇത് ആരോ കുഞ്ഞുമാവ അവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടല്ലോ, അവിടെ പേരെന്താ? കുഞ്ഞാവ, നിന്റെ പേരെന്താടാ?
0: ഞങ്ങള് ട്രാവൽ ചെയ്തോണ്ട് കാലടി പാലം പാസ്
2: ചെയ്തോണ്ടിരിക്കുന്നു. ഓ ശരി ശരി ശരി.
1: ആരൊക്കെ ഉണ്ട് ആ സംഘത്തിൽ?
0: ആ സംഘത്തില് എന്റെ ഒരു
1: പ്രിയതമ്മയുണ്ട്. പേരെന്ന്
2: പറഞ്ഞത് നന്നായി.
1: ആ ഒരു പ്രിയതമ്മയുടെ പേര് പറയൂ.
0: വണ്ടി പ്രിയതമ്മയുടെ പേര് മീനു.
2: മീനു.
1: ആഹാ.
0: കുട്ടികളുടെ
1: പേര് കിട്ടത്?
0: പേരക്കിട്ടത് ഞങ്ങളൊക്കെ തന്നെയാണ്.
1: അത് മനസ്സിലായി, നിങ്ങളൊക്കെ തന്നെയാണെന്ന് മനസ്സിലായി.
2: എന്തൊക്കെയാ പേര് പറഞ്ഞത്? ദേവനും
0: ബേഡനും ബെനീറ്റോ.
1: ബേഡൻ ബെനീറ്റോ. ബേഡൻ ബെനീറ്റോ.
0: അതെ.
2: ഓക്കെ, ബെനീറ്റോ ആണോ ഈ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്?
0: ബെനീറ്റോ ബേഡനും തമ്മിൽ കളിയാണ് വണ്ടിയുടെ ബാക്കിലിരുന്ന്.
2: അപ്പൊ വൈഫിന്റെ പേര് പറഞ്ഞത് മീനു എന്നോ?
0: മീനു.
2: മീനു. മീനു, എന്തൊക്കെയുണ്ട് വിശേഷം?
3: നല്ല വിശേഷം.
2: ആ എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ? അതാണ് ആ ശബ്ദത്തിന് വല്ലാത്തൊരു എനർജി.
1: അതാണ് മീനുവിന് പ്രത്യേക ഒരു സന്തോഷം അല്ലേ?
2: അങ്ങനെ വേണം,
1: അങ്ങനെ വേണം. അതാണ്
2: ബാക്കി എല്ലാ ദിവസവും.
1: ആ രണ്ടാഴ്ച കൂടുമ്പോ പോണം. പിന്നെ
2: എല്ലാ ദിവസങ്ങളിലൊക്കെ ബിനീഷിന്റെ വീട്ടിൽ നിൽക്കണ്ടേ?
1: അതെ, രണ്ടാഴ്ച കൂടുമ്പോ. ഒരു
2: സ്ത്രീകളോട് മാത്രം വീട്ടിപ്പോ കാര്യത്തെ പറ്റി ഒന്നും പറയരുത്.
1: അതെ, ഞങ്ങൾക്കും വല്ലാത്തൊരു ഉത്സാഹമുള്ളൊരു സംഭവമാണത് കേട്ടാ. അതെ, അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ മുഖം തെളിച്ചോണ്ടിരിക്കണം ബിനീഷേ. ആഴ്ചയിലാഴ്ച മുഖം തെളിക്കണേ. ഓക്കെ, അപ്പോ നമ്മള്
2: മീനു സന്തോഷായില്ലേ? മീനുവിന് സന്തോഷായില്ലേ?
1: മീനുവിന് വേണ്ടി ഞങ്ങൾ ഇവിടെ കിടന്ന് വാദിക്കുകയാണ് രണ്ട് അഡ്വക്കേറ്റ്സ്.
2: അത് തന്നെ.
1: അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ?
0: ആ
1: മീനു എന്തായാലും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഭാര്യക്ക് ഒരുപാട് ഡ്രസ്സുകളൊക്കെ എടുത്തു കൊടുക്കാറുണ്ടോ? ഓക്കെ, അപ്പൊ ഭാര്യ പറയാറുള്ള ഡ്രസ്സുകളുടെ പേരുകളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്.
2: അപ്പൊ നമ്മുടെ
1: ഡ്രസ്സുകളുടെ പേര്,
2: നമ്മളുടെ ഗെയിം എന്താന്ന് അറിയാലോ?
0: അപ്പൊ
2: നിങ്ങൾക്ക് ഡ്രസ്സിന്റെ പേരാണ്,
1: പിന്നെ മലയാള സിനിമയുടെ പേരുകൾ. ആ തുടക്കം, ആ അക്ഷരത്തിന്റെ തുടക്കം വെച്ച് ഏത് ഡ്രസ്സാണോ പറയുന്നത്? എടാ കുഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കോ. ബെനീറ്റോ ആണോ കിടന്ന് വെച്ചെടുക്കുന്നത്? ബെനീറ്റോ. ബെയ്ഡൻ ആണ് നല്ല കുട്ടി കേട്ടാ.
2: എത്ര പ്രായമുണ്ട് ബെനീറ്റോയ്ക്ക്? ബെനീറ്റോയ്ക്ക്
1: ഉറപ്പിക്കാമോ? രണ്ട് രണ്ടര മൂന്ന് വയസ്സാ?
2: ഓക്കെ,
0: വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവര് ശല്യം ഉണ്ടാക്കണോണ്ട്.
2: ബെയ്ഡൻ എത്ര ഏജുണ്ട്? ബെയ്ഡൻ എത്ര വയസ്സുണ്ട്?
1: നല്ല മേളമാണ് വെക്കേഷൻ ആയിട്ടല്ലേ?
2: അപ്പൊ നമ്മളുടെ ഗെയിം ഇത്രയേ ഉള്ളൂ. ഒരു ഡ്രസ്സിന്റെ പേര് പറയാ, അതിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ഒരു സിനിമയുടെ പേര് പറയാ, വീണ്ടും അടുത്ത ഡ്രസ്സിന്റെ പേര് പറയാ, എന്നിട്ട് നെക്സ്റ്റ് മൂവി. ഇങ്ങനെയാണ് പോകേണ്ടത്. ഇപ്പൊ നമ്മള് 8 വരെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം.
0: ഓക്കെ, പിന്നെ നൈറ്റി നിറം, പിന്നെ
1: സ്ത്രീകളുടെ മാത്രമല്ല, ആരുടെ ഡ്രസ്സും പറയാം? ആരുടെ ഡ്രസ്സും പറയാം, പുരുഷന്മാരുടെയും പറയാം.
0: മുണ്ട്, മൂക്കിലാജ്, മുണിമുക്കിലാജ്.
2: ഓക്കെ,
0: പിന്നെ ബനിയൻ, ബാലേട്ടൻ.
2: ഓക്കെ,
0: കുർത്ത, കാക്കക്കുയിൽ.
2: ഓക്കെ, നെക്സ്റ്റ്.
0: പിന്നെ ജീൻസ്,
1: ആറെണ്ണം പറഞ്ഞപ്പോ നമുക്ക് ടൈം അപ്പായി.

0: ഞാൻ വെച്ച് ജുംബ ജുംബ ചാ ചാ എനിക്ക്
1: ചുരിദാർ പറഞ്ഞ ചമ്പക്കുളം അച്ഛനൊക്കെ പറയുമായിരിക്കും.
2: ഞാൻ ഏതാ ഡ്രസ്സില് ഏതാ ആദ്യം സംസാരിച്ചു പോയി, പിന്നെ എന്റെ വിചാരം ഞാൻ പകുതി തുടങ്ങിയത് കേട്ടതേ. ഞാൻ വിചാരിച്ചു ഇനി സ്ഥലം തന്നെയായിരിക്കും വീണ്ടും നിങ്ങൾ ചോദിക്കാൻ പോണേന്നാണ് വിചാരിച്ചത്.
1: അപ്പൊ കുറച്ച് സ്ഥലത്തിന്റെ പേരും സിനിമയുടെ പേരൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് വിളിച്ചത്.
2: മനസ്സിലാക്കി വെച്ചു. അപ്പൊ നിങ്ങള് സിസ്റ്റ് ഉണ്ടെന്ന് അറിയാൻ പാടുന്ന ആളുടെ കോള്, ആ ചന്തുവിന്റെ കോള് കേട്ടിട്ടാ അതിന്റെ കണ്ടിന്യൂഷൻ എനിക്ക് കിട്ടിയത്. ആദ്യമായിട്ടാണ് എനിക്കൊരു റേഡിയോ ചാനലിലേക്ക് വിളിച്ചിട്ട്
1: കിട്ടുന്നത്,
2: അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തും കണ്ടിന്യൂ ആന്ന് പറഞ്ഞത്. ആദ്യമായിട്ട് ഞാൻ ഒരു ടി വി പ്രോഗ്രാം അല്ലെങ്കിൽ റേഡിയോ പ്രോഗ്രാം ലൈവ് പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ട് എനിക്ക് അതിൽ വലിയ സന്തോഷം.
0: അപ്പൊ എന്തായാലും എല്ലാ ആശംസകളും ഇതിന് തുടർച്ച ആയിക്കോട്ടെ.
2: ശരി ആയിക്കോട്ടെ.
1: അപ്പൊ ശരി,
2: സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഹായ് പറഞ്ഞേക്കണം.
0: വർക്ക് ചെയ്യണേ ഗ്യാങ്ങിന്റെ പേര് പറയും.
2: കമ്പനിയിലാ ഞാൻ വർക്ക് ചെയ്യണേ.
1: എവിടെയാണ്?
2: ഹലോ.
0: ആ അപ്പൊ എല്ലാവർക്കും ഒരു വലിയ ഹായ് റെയിൻബോന്റെ വക കേട്ടോ.
2: ഓക്കെ
1: ശരി.
0: അപ്പൊ മീനുവിന്റെ അടുത്ത് പ്രത്യേക അന്വേഷണം.
2: ഓക്കെ
0: ശരി ശരി. മത്തങ്ങ പറയുന്നൊക്കെ പറഞ്ഞവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ പഠിച്ചു വെച്ചേക്കായിരുന്നു ഇത്ര നേരം.
1: അപ്പൊ എന്തായാലും
0: മത്തങ്ങ ചോദിക്കും. അപ്പ മത്തങ്ങ ചോദിക്കും. അപ്പൊ എന്തായാലും മത്തങ്ങ പറയണം എന്നൊക്കെ പറഞ്ഞു വെച്ചേക്കായിരുന്നു.
1: വല്ലാത്ത ടിസ്റ്റ് ആയിപ്പോ അല്ലേ.
0: ഓക്കെ, പക്ഷെ നല്ല കളറായിരുന്നു.
1: നല്ല കളറായിരുന്നു,
0: നല്ല നല്ല ഫാമിലി. അപ്പൊ എന്തായാലും ഇടക്കിടക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ പോയി അടിച്ചു
1: വിളിക്കുക.
0: നമ്മുടെ സ്റ്റേഷൻ ക്ലോക്കിൽ 6 മണി കഴിഞ്ഞ 55 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി 1 മണിക്കൂർ കൂടി നമ്മുടെ ഗെയിം ഫ്ലോറിൽ ഉണ്ട്. വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്,
1: 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റയിലും FBയിലും ഒക്കെ മെസ്സേജുകൾ ഇടാട്ടോ. ഇൻസ്റ്റയിലാണ് ഇടുന്നത് എങ്കിൽ FM Rainbow Kochi 107.5 FBയിലാണ് എങ്കിൽ ആകാശവാണി കൊച്ചി FM Rainbow 107.5 മെസ്സേജുകൾ ഇടാം. ആരൊക്കെ കൂടെ ഉണ്ടെന്ന് അറിയാലോ.
0: കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM Rainbow 107.5.

0: ഹലോ. അങ്ങനെ നമ്മൾ അടുത്ത കോളറിലേക്ക് പോവുകയാണ്. ഗെയിം ഫ്ലോറിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ആണ്. അങ്ങനെ 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ഗെയിം ഫ്ലോർ ഇപ്പോഴും
1: ആക്റ്റീവായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്.
0: 8 എന്ന സ്കോറിൽ തന്നെ എത്തി നിൽക്കുകയാണ് ചന്തു.
1: അതെ, ചന്ദ്രന് ശേഷം ബിനീഷ് വിളിച്ചു. ബിനീഷ് 6 സെറ്റ് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു.
0: പക്ഷേ ബിനീഷ് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അടുത്ത കോളർ നമുക്ക് ആരാണെന്ന് നോക്കാം. അപ്പൊ 8.5 സ്കോർ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് നമുക്ക്
1: നോക്കാം.
0: ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറയൂ.
2: മഹിമ.
1: മഹിമ എവിടുന്നാ വിളിക്കുന്നേ?
2: പെരുമ്പാവൂര്.
1: പെരുമ്പാവൂര്.
0: മഹിമ, നമുക്ക് നേരെ ഗെയിമിലേക്ക് പോയാലോ?
1: ഒട്ട് സമയങ്ങളുണ്ട്. ഗെയിം അറിയാലോ, ഗെയിം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പൊ മഹിമയ്ക്ക് എന്താണ് കൊടുക്കേണ്ടത്?
0: മഹിമ എന്ത് ചെയ്യുന്നു?
2: ഞാനാ മാട്രിമോണി ആയിരുന്നു.
0: ഓക്കെ, അപ്പൊ ഒരുപാട് കല്യാണങ്ങളൊക്കെ നടത്തി കൊടുക്കുന്ന ആളാണ് അല്ലേ?
2: കല്യാണം നടക്കുന്നില്ല.
0: മഹിമക്ക്
1: കല്യാണം നടക്കുന്നു, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഒരുപാട് കോളേഴ്സ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ പെട്ടെന്ന് കോള്
0: നമുക്ക് എനിക്ക് പറഞ്ഞു തരേണ്ടത് മലയാള സിനിമ നടന്മാരുടെ പേരുകളും
1: ആ പേരുകളുടെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടുള്ള സിനിമ പേരുകളും.
0: നടന്മാരെ മാത്രം കേട്ടോ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: പറയട്ടെ.
0: പറഞ്ഞു.
2: മമ്മൂട്ടി, മനസ്സിനക്കരെ.
1: ഓക്കെ.
2: മോഹൻലാല്, മീനത്തിൽ താലിയോട്ട്.
1: ഓക്കെ.
2: ദിലീപ്, ദീപസ്തംഭ മകാശ്വര്യം.
1: ഓക്കെ.
2: ജയറാം, ജോക്കറ്.
1: ദെൻ
2: വിനീത്, വീട്ടിന കോളനി.
1: ഓക്കെ.
0: പറഞ്ഞോ.
2: സുരേഷ് ഗോപി. സുരേഷ് ഗോപി. സുരേഷ് ഗോപി.
1: ഓക്കെ, ഏഴാമത്തെയാണ്.
2: വിനീത് പറഞ്ഞായിരുന്നോ?
1: വിനീത് പറഞ്ഞു.
0: ആറ്.
2: ജഗദീഷ്, ജോണി വാക്കർ.
1: ഓക്കെ.
0: വേഗം ആലോചിച്ചോ. ഇഷ്ടംപോലെ നടന്മാരില്ലേ? വേഗം. 7 സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല.
1: ഏഴെണ്ണം പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു
2: കേട്ടോ.
1: ഓക്കെ എന്നാ, ബൈ.
0: ഓ, നമ്മൾ അടുത്ത പാട്ട് നമ്മൾ മഹിമക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: മഹിമക്ക് അങ്ങനെ തന്നിരിക്കണോ? അങ്ങനെ എടുത്തു.
0: ഓക്കെ, അപ്പൊ നമ്മള് മഹിമ വീണ്ടും വിളിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ 8 എന്നുള്ള സ്കോറിലേക്ക്
1: എത്തിയിട്ടില്ല.
0: പക്ഷേ നമുക്ക് ഇനിയും 1 മണിക്കൂർ സമയമുണ്ട്. തോൽപ്പിക്കാൻ ആരെങ്കിലും വരുമോ നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും ആരെങ്കിലും എത്തും എന്ന് തന്നെയാണ്
1: വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്ത ഒരു പാട്ടിലേക്ക് പോവാണ്. അപ്പൊ വീണ്ടും വിളിക്കാ. വിളിക്കേണ്ട നമ്പർ 0484242810. വീണ്ടും വിളിക്കാന്നല്ല, ഇനിയും വിളിക്കും.
0: അപ്പൊ അഭിലാഷത്തിലെ പാട്ട് കേട്ടത് വന്നാലോ?
1: അതെ. തട്ടത്തിലാണോ?
0: തട്ടത്തിൽ.
1: തട്ടത്തിലിരിക്കട്ടെ.

0: ഹലോ, ദിസ് ഇസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. കൂടെ ഉള്ളത് ഞാൻ ആർജെ വിദ്യ,
1: ആർജെ അംബ്ലിഷിനു.
0: അപ്പോ നമുക്കൊരു കോളർ റെഡി,
1: ആരുടെ പേര് നമുക്ക് ചോദിക്കാം. ഹലോ
2: ഹലോ
0: ഹലോ,
1: നമസ്കാരം.
2: ഹായ്,
1: ഇതാരാണ്?
2: എന്റെ പേര് കൃഷ്ണ, ഞാൻ പാലാറി വട്ടത്തുനിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കേ,
1: കൃഷ്ണ
0: പേര് വിളിച്ചത് പോലെയാണ്.
1: കേൾക്കാമോ?
0: ആ, പിന്നെന്തൊക്കെയാണ് വിശേഷം പാലാരിവട്ടത്ത്?
2: പാലാരിവട്ടത്ത് നല്ല വിശേഷം, മഴ ഉണ്ടായിരുന്നു, ഇന്ന് മഴയില്ല, ചൂടുണ്ട്, ഇങ്ങനെ പോണു.
0: കൃഷ്ണ എന്ത് ചെയ്യാണ്?
2: ഞാൻ വർക്ക് ചെയ്യാണ്.
0: എവിടെയാണ്?
1: ചൂടുണ്ടെന്ന് പറയുന്നത് എനിക്ക് മാത്രമാണ് ചൂട് ഫീൽ ചെയ്യാതിരുന്നു.
2: ഇപ്പം കുറച്ച് ദിവസം മഴയുള്ളത് കാരണം
0: വലിയ ചൂടൊന്നും അറിയണില്ല അല്ലേ?
2: അതെ.
0: അപ്പോ കൃഷ്ണ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഞാൻ ഹസ്ബൻഡും ആണ് ഇപ്പം കൊച്ചിയിൽ താമസിക്കുന്നത്. വീട് ഇടുക്കിയിലാണ്. വീട്ടില് അമ്മ, അച്ഛൻ, ചേച്ചിയൊക്കെ.
0: ഓ, അപ്പൊ മലമേലെ തിരിവെച്ച നാട്ടുകാരാണ് നിങ്ങള്. അപ്പൊ കൃഷ്ണ, ഇവിടെ ഹസ്ബൻഡും നിങ്ങൾ രണ്ടുപേരും മാത്രം ഇപ്പൊ കൊച്ചിയിലുള്ളൂ?
2: അതെ, ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയിലാണ്.
0: കൊച്ചിയിലാണ്? ഓക്കെ. അപ്പൊ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞോ?
2: ആ, ചായ ഒക്കെ കുടിച്ചു. ഇന്നിപ്പോ നമ്മള് ഇടുക്കിക്ക് പോവാണ്.
0: ഓ,
2: മാരേജ് ആണ് അപ്പൊ നാളെ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഇപ്പൊ ഡ്രൈവ് ചെയ്യാണോ?
2: ആ, ഇപ്പൊ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കും.
0: ഓ, അപ്പൊ എവിടെ എത്തി ഇപ്പൊ സ്ഥലം?
2: ഇപ്പൊ പുത്തൻകുരിശ്.
0: ഓക്കെ, അപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ.
1: അപ്പൊ സന്തോഷകരമായ ഒരു യാത്രയിലാണ് അല്ലേ?
2: അതെ അതെ, നമ്മളപ്പോ എഫ് എം കേട്ടോണ്ടിരുന്നപ്പോഴാണ് ട്രൈ ചെയ്തത്. ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തിട്ട് ഒരു റേഡിയോയിൽ കിട്ടുന്നത്.
0: ഓ, ഇതിപ്പോ രണ്ടാമത്തെ ആളാണ് പറയുന്നത്.
1: ഹാപ്പി ബർത്ത്ഡേ ടു യു, പുതു പിറവി ആയിക്കോട്ടെ.
0: അപ്പൊ കൃഷ്ണ, നമ്മളെ ഗെയിം കേട്ടിരുന്നോ? അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് അവർക്ക് കൊടുത്തത്, ആദ്യത്തെ ഒരാൾക്ക് കൊടുത്തത് നിറങ്ങളായിരുന്നു. അപ്പൊ ഒരു നിറത്തിന്റെ പേര് പറയാം, ആ നിറത്തിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് ഒരു സിനിമയുടെ പേര് പറയാം, നെക്സ്റ്റ് വീണ്ടും പറയാം, അടുത്ത മൂവിയുടെ പേര് പറയാം, അങ്ങനെ അങ്ങനെ.
1: എനിക്ക് കൃഷ്ണ, നമുക്ക് ഇന്ന് പറഞ്ഞു തരേണ്ടത് ഗെയിംസിന്റെ പേരുകളാണ്, കളികൾ. അത്ര സന്തോഷമായിട്ട് പോവല്ലേ? അതിന്റെ കൂടെ
0: പേര് പറയാം, അതിന്റെ കൂടെ ഒരു അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ലെറ്ററുമായി ബന്ധപ്പെട്ട ഒരു മലയാള സിനിമയുടെ പേര് പറയാം.
2: ഗെയിംസ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ?
0: ഇപ്പൊ നമ്മളുടെ
1: സ്പോർട്സ് റിലേറ്റഡ് എന്തും ആവാം, ഇനി കുട്ടിയും കോലും കളി വരെ ആവാം, എന്തു സ്പോർട്സ് എന്തെങ്കിലും, ഏത് കളിയും. വലിയ ഇന്റർനാഷണൽ കളികൾ മാത്രമല്ല, ഇപ്പൊ വിദ്യയൊക്കെ കളിക്കുന്ന കളി ഉണ്ടല്ലോ, കല്ല് കളിയൊക്കെ,
0: കല്ല് കളി, തൊങ്ങിത്തൊട്ട് കളി,
1: തൊങ്ങിത്തൊട്ട് കളി, അതെല്ലാം പറ്റും. റെഡിയല്ലേ?
0: അതെന്താന്ന് അറിയോ കൃഷ്ണ, എനിക്ക് എപ്പോഴും കുട്ടികളുടെ മനസ്സാ, ചെറുതാ ഞാൻ. അല്ല, ഇപ്പോ നമ്മളുടെ നമ്മളെന്താ പറയാ,
1: അറിയാന്നേ വെറുതെ പറയാ. അപ്പൊ യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: ഓക്കെ,
1: സാവച്ച സിനിമ പേര്.

0: സുന്ദരപുരുഷൻ.
1: നെക്സ്റ്റ്.
0: ഓക്കെ, ക്രിക്കറ്റ്. കല്യാണരാമൻ.
1: ഓക്കെ,
0: ഫുട്ബോള്.
1: ഫുട്ബോള്
0: വേണ്ട, വോളിബോള്.
1: വോളിബോള്. ഏതാണ് വേഷം? ഓക്കെ, നെക്സ്റ്റ്. നെക്സ്റ്റ്.
0: കുട്ടിയും കോലും.
1: കൊള്ളാം.
2: വിദ്യയുടെ കളി. പോരട്ടെ,
1: കുട്ടിയും കോലിന്റെ ആൻസർ അല്ല, സിനിമയാ വേണ്ടതിന്. കാവച്ചിട്ടൊരു സിനിമ പെട്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പൊ ഞാൻ
2: ഏതായാലും ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു 50 ഗെയിമിന്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ ഇടയിൽ.

0: ഇപ്പൊ ഞാൻ ഏതായാലും
1: എത്തിയില്ല, ടൈം അപ്പായി. ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു 50 ഗെയിമിന്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും എന്റെ ഇടയില്. ഇനിയിപ്പോ മൈക്ക് ഓഫ് ചെയ്തിട്ട് കോള് കട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഒരു 10 ഗെയിമിന്റെ പേര് ഇപ്പൊ പറയും, എനിക്ക് ഉറപ്പാണ് അല്ലേ?
2: ഇതിനു മുന്നേ വിളിച്ച ആള് പറഞ്ഞപ്പോഴും നമ്മൾ ഇവിടെ ഇരുന്ന് കൊറേ
1: പറഞ്ഞു. അങ്ങനെ മറ്റുള്ളവർ പറയണ പറയാൻ നല്ല രസാ, പക്ഷെ അവനവന്റെ കോർട്ടിലേക്ക് പന്ത് എത്തുമ്പോഴാണ് ഗോൾ അടിക്കാൻ പ്രയാസം. അല്ല, കൂടെയുള്ള ആരും സഹായിക്കാത്ത എന്താ?
2: ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യാണ്.
1: ഡ്രൈവ് ചെയ്യുന്നല്ലോ, ഡ്രൈവ് ചെയ്യുന്നത്
0: ശല്യപ്പെടുത്താതെ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ?
1: ഒരു അവസരം കൊടുത്താണ് അവള് ഇതിലെങ്കിലും വിജയിക്കോട്ടെ.
0: ഹസ്ബൻഡിന്റെ അനുഭവമാണ് പറയുന്നത്. ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോളൂ.
2: അനന്തു.
0: അനന്തു.
1: അനന്തു എന്ത് പണിയാണ് അനന്തു? അനന്തു ഒന്ന്
0: നിങ്ങൾ കൃഷ്ണനും അനന്തനും കൂടി എങ്ങടാ?
1: അത് കൃഷ്ണനും അനന്തനും കൂടി കല്യാണത്തിന് പോവാ. ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ, ഒരു കൈത്താങ് കൊടുത്തെങ്കിൽ കേറി പോയേനെ. അതെ, കുറച്ച് വേണ്ടതിന് മാത്രം വായ തുറക്കുന്ന, അതെ, കുടുംബത്തിന് സമാധാനം ഉണ്ടാകാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലേ?
2: അതെ എന്ന് പറയുന്നുണ്ട്.
0: വായ തുറപ്പിച്ചു.
1: ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ക്യൂട്ട് കപ്പിൾസ് ആണ്, നിങ്ങളുടെ പ്രണയം തുടരട്ടെ.
0: അപ്പൊ ഇതുപോലെ അടിപൊളിയായിട്ട് നല്ല നല്ല യാത്രകൾ പോട്ടെ. ഇടുക്കിയിലേക്കുള്ള വീട്ടിലേക്കുള്ള യാത്ര തന്നെ ഒരു ട്രിപ്പാണ് അല്ലേ?
1: അതെ.
0: ഇപ്പൊ കൃഷ്ണ അങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, ഇടുക്കി എന്ന് പറയുമ്പോ എനിക്ക് അവിടെ ഫീൽ വരുന്നുണ്ട്. പാലാരിവട്ടത്തിൽ നിന്ന് ഇടുക്കിയിലേക്ക്
1: പോകുന്നു
0: കൃഷ്ണ. അങ്ങനെ ഇടുക്കിയിലേക്ക് പോകുന്നു പറയുമ്പോഴേ ഭയങ്കര, ഇടുക്കിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോ ഭയങ്കര ഒരു സന്തോഷം. ഇടുക്കി എന്ന് പറയുന്ന നാട് തന്നെ ഭയങ്കര ഒരു പച്ചപ്പ്, ഭയങ്കര സ്നേഹം, സന്തോഷത്തിന്റെ ഒക്കെ.
2: ഇടുക്കിയിലേക്ക് പോകുമ്പോ നമുക്ക് തന്നെ നല്ല സന്തോഷം.
0: അതെ, ഒരു പോസിറ്റീവ് എനർജി റീകളക്ട് ചെയ്യാൻ പോവാണല്ലേ.
1: ദേരുവെങ്കിലും നവോദയ സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടി അല്ലേ പോകുന്നത്?
2: അതെ.
1: ആ, ഞാൻ അവിടെ എന്റെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്.
2: ഓക്കേ,
0: അപ്പൊ അങ്ങനെ ശരി.
1: അപ്പൊ വിളിച്ചതിൽ ഒരുപാട്
0: നല്ല ഹാപ്പി ജേർണി പറയുന്നു.
1: ഓക്കെ, ഞങ്ങൾക്ക് സന്തോഷം.
0: ശരി, ബൈ ബൈ.
1: ഓക്കെ, അനന്തു ആൻഡ്
0: കൃഷ്ണ,
1: കൃഷ്ണാനന്ദു. ഓക്കെ, ബൈ ബൈ.
2: ബൈ.
1: നല്ല കപ്പിൾസ് അല്ലേ?
0: നല്ല അടിപൊളി ഗെയിമായിരുന്നു. പക്ഷേ പെട്ടെന്ന്
1: അത്രയും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല അത്. പക്ഷേ വേറെ
0: ചിന്തിച്ചു വന്നപ്പോഴേക്കുമാണ് ഷിനു, അല്ല അമ്പിളി,
1: പേര്
0: അതെ അമ്പിളി പെട്ടെന്ന് ഏത് വേണമെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു സന്തോഷം വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും.
1: ഓക്കെ, അപ്പൊ
0: കൺഫ്യൂഷൻ ആയി പോയത്.
1: അപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് ഈ എട്ടെന്നുള്ള സ്കോർ ബ്രേക്ക് ചെയ്യണം, ചെയ്തേ പറ്റൂ. അപ്പൊ വിളിച്ച് വിളിക്ക.
0: അടുത്ത പാട്ടിന് ശേഷം ന്യൂസിന്റെ ടൈം ആയിട്ടുണ്ട്, 7:22.
1: അപ്പൊ ഈ ഒരു പാട്ടിന് ശേഷം നമ്മള് ആ ന്യൂസും കഴിഞ്ഞിട്ട്
0: നമ്മള്
1: വിന്നറായിട്ട് തിരിച്ചു വരും. ചന്തു ആണോ വിന്നർ? ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ആളാണോന്ന് അറിയാലോ.
0: അറിയണ്ടേ?

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. മൂന്നാമത് ഇന്ത്യ നോർവെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ചടങ്ങിനായി സെൻട്രൽ സ്റ്റേഡിയത്തിലും പരിസര പ്രദേശങ്ങളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, MPമാരായ പ്രിയങ്കാ ഗാന്ധി, KC വേണുഗോപാൽ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖരും, ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ തങ്ങളുടെ ഓഫീസുകളിലെത്തി ഔദ്യോഗികമായി ചുമതലയേറ്റു.
0: കേരളത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭായോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർദ്ധനവ് വരുത്താനും അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. MLA മുൻമന്ത്രിയുമായ ജി സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 21 MLA സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മൂന്നാമത് ഇന്ത്യ നോർവെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രി യൊനാസ് ഗഹർ സ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്ര സമ്പദ്വ്യവസ്ഥ, പുനരുപയോഗ ഊർജ്ജം, വിദ്യാഭ്യാസം, ബഹിരാകാശം, ആർട്ടിക് മേഖല എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. കഴിഞ്ഞ വർഷം പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയും നോർവെയും തമ്മിലുള്ള പങ്കിട്ട പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചുനിന്ന നോർവെയുടെ നിലപാട് യഥാർത്ഥ സൌഹൃദത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു.

0: पिछले वर्ष नॉर्वे आने वाला था, लेकिन पहलगाम में हुए आतंकी हमले के कारण वह यात्रा स्थगित करनी पड़ी। उस कठिन समय में नॉर्वे ने आतंकवाद के विरुद्ध भारत के साथ मजबूती से खड़े होकर सच्ची मित्रता का परिचय दिया। आज जब मैं नॉर्वे आया हूं, तो मैं इस सॉलिडेरिटी के लिए हृदय से आभार व्यक्त करता हूं।
1: നോർവെ സന്ദർശനത്തിനിടെ കിംഗ് ഹരാൾഡ് അഞ്ചാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാനപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം, ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഭാരത് വ്യാപാര മഹോത്സവത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047 വികസിത ഭാരത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വ്യാവസായിക മേഖല ഉൾപ്പെടെ സമസ്ത മേഖലകളും കൂടുതൽ കരുത്തോടെ പ്രവർത്തനം തുടരണമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
3: ഭാരത് 2047 ജോ പ്രധാനമന്ത്രി ജിനെ സബ്കോ പ്രോത്സാഹിത് കിയ അമൃത് കാൽ മേ മെഹനത് കർനെ കെ ലിയെ വോ ലക്ഷ് ബഡാ ഹൈ പർ ഭാരത് കെ ഉദ്യോഗ വ്യാപാർ ജഗത് ഭാരത് കെ ലോഗോ മേ ജോ ആജ് ഉത്സാഹ ഹൈ और सफलता के लिए जिस प्रकार से पूरा देश 140 करोड़ लोग एकत्र हुए हैं, मुझे लगता है कि कोई ताकत दुनिया की ना हमें रोक पाएगी ना हमारे को थम पाएगी.
1: രാജ്യത്തിന്റെ കയറ്റുമതി ഏകദേശം $863 ബില്യൺ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി $1 ട്രില്യൺ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രണ്ട് ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഛത്തീസ്ഗഡിനെ നക്സൽ മുക്തമായി പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. ജഗദൽപൂരിൽ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംവദിച്ചു. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി 2047 രാജ്യത്തെ ആണവോർജ്ജശേഷി 100 GW ഉയർത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിലെ സ്വകാര്യ നിക്ഷേപ സാധ്യതകളും വ്യവസായ സഹകരണവും ചർച്ച ചെയ്യുന്നതിനായി US നിന്നുള്ള വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ

0: മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3rd ഇന്ത്യ നോർവെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5.
2: On the go, drive time music. On the go, on Rainbow FM 107.5. Drive time music.

0: എന്താ വോയിസ് അല്ലേ,
1: അതന്നെ
0: നമ്മുടെ സംഗീത വർമ്മ പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്.
1: നമ്മൾ ആസ്വദിച്ചിരിക്കുന്നു അല്ലേ.
0: അപ്പോ നമ്മുടെ ഗെയിം ഫ്ലോർ, ഗെയിമിന്റെ കാര്യം മറന്നു പോണ്ട. 7:41 നമ്മള്
1: മറക്കോ,
0: 8 എന്ന സ്കോർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് അടുത്ത ആള് വന്നിട്ടുണ്ട്. നോക്കാം. ഹലോ
1: ഹലോ
2: ഹലോ,
1: പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് ശ്രീജ, ഞാൻ 30th നിന്ന് വിളിക്കുന്നു. ആലുവ.
1: ഓക്കേ,
0: ആലുവ എന്നാണോ 30th നിന്നാണോ? നേരത്തെ എന്നോട് പറഞ്ഞു കൊടുങ്ങല്ലൂർ എന്നാന്ന് പറഞ്ഞു.
2: കടുങ്ങല്ലൂർ,
0: സത്യം പറ, ഉറപ്പിക്ക്. ഇത് എവിടുന്നാ? ഏതെങ്കിലും ഒരെണ്ണം.
2: 30th
0: ഉറപ്പിച്ചിരിക്കുന്നു. 30th 3 തരം.
1: അപ്പൊ 30th എന്നുള്ള ശ്രീജ, എന്തൊക്കെയാണ് 30th വിശേഷങ്ങൾ? മഴയുണ്ടോ? ഇന്നില്ല, ഇന്നത്തേക്കല്ല കൂടി ഇന്നലെ പെയ്ത് തീർത്തു.
0: നമ്മുടെ വിദ്യാനം അങ്ങോട്ട് വിടണോ? പിന്നെ മഴയുണ്ടാവില്ല, പുല്ല് പോലും മുളക്കില്ല.
1: ശശ്രീങ്കനോ
0: വേണമെങ്കിൽ വിടാം. ആ എന്നാ പിന്നെ വേണ്ട, പോണ്ടാട്ട വിദ്യ. പോന്ന സ്ഥലത്തൊന്നും മഴ പെയ്യുന്നില്ല എന്ന് പരാതി ഉണ്ട്.
1: മഴ പെയ്യുന്നില്ല മാത്രല്ല, പുല്ല് പോലും മുളക്കുന്നില്ല. ഏറ്റവും പുതിയ അപ്ഡേഷൻ. ഈ അപ്ഡേഷൻ എനിക്ക് കിട്ടിയത് ഇവിടെ 5 ശേഷമാണ്.
0: എന്ത് ചെയ്യുന്നു ശ്രീജ?
2: ഞാൻ ഇൻഷുറൻസ് വർക്ക് ചെയ്യും.
0: അടിപൊളി. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
2: ഹസ്ബൻഡ്, 2 മോന്റെ പേര് ശ്രേയകൃഷ്ണ, മോളുടെ പേര് പ്രിയ
1: പാർവതി. പ്രിയ,
0: ശ്രീയ പാർവതിയാ?
2: അതെ അതെ.
1: ഓക്കെ, ഹസ്ബൻഡിന്റെ പേരെന്താണ്?
2: സജിത്ത്.
1: സജിത്ത്. എവിടെയാണ് ഈ ആലുവ തന്നെയാണോ?
0: അല്ല, ഇനി ചോദിക്കരുത്, ഞാൻ 30th ഉറപ്പിച്ചു വെച്ചേക്കാം.
1: അതല്ല, ഞാൻ അവരുടെ വർക്കിംഗ് സെക്ഷൻ എവിടെയാണെന്നാണ് ചോദിച്ചത്. ആ ഒരു അപ്പോ ചായക്കെ കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കയാണ്. മഴ പെയ്യുമോ പെയ്യുമോ എന്ന് ആലോചിച്ചിരിക്കയായിരുന്നു.
0: ഗെയിമിലേക്ക് പോകണ്ടേ?
1: ഗെയിം അറിയാലോ എങ്ങനെയാണെന്ന്.
0: എന്നാലും പറയണോ? ഇത്രയും നേരം കേട്ടില്ലേ?
1: പണിയെടുക്ക്, പണിയെടുക്കുന്നു.
0: അതായത് ഞങ്ങൾ നമ്മളെന്താ പറയുമ്പോ, ഞങ്ങൾ ശ്രീജക്ക് തരാൻ പോകുന്ന എന്താണെന്നറിയോ? വളരെ സിമ്പിളാണ്. മലയാള സിനിമ ഗാനങ്ങളുടെ ആദ്യത്തെ ഒരു വാക്ക്,
1: അതായത്
0: വാക്ക്, പിന്നെ അത് വെച്ചിട്ടുള്ള മലയാള സിനിമ പേര്,
1: അതായത് പാട്ടിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടുള്ള മലയാള സിനിമയുടെ ഒരു ഫിലിമിന്റെ ഒരു പേര്.
0: ഓക്കെ ശ്രീജ, താങ്കളുടെ സമയം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. മുഴുവൻ പാടാൻ നിന്നാ സമയം തികയില്ല.
2: ഓക്കെ
1: ഓക്കെ.
2: മഴനീർത്തുള്ളികൾ മിനാരം.
1: ഓക്കെ.
2: പള്ളിപ്പൂങ്കുയിലെ കാവിടം.

0: എട്ടനായി
1: കണ്ണകി ഓക്കെ തില്ലാന തില്ലാന ടൈം കഴിഞ്ഞല്ലോ തില്ലാന
0: എന്തായാലും
1: അപ്പൊ 9 സെറ്റ് യെസ് ഹൈ സ്കോർ ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു 8 ഹൈ സ്കോർ 9 എത്തി നിൽക്കുന്നു കേട്ടോ
0: അപ്പൊ ചന്തു ചന്തുവിനെ
1: നിങ്ങള്
0: ഹലോ മുപ്പത്തടുത്തുനിന്നുള്ള ശ്രീജയാണ് അമ്പലം മുകളിൽ നിന്നുള്ള ചന്തുവിനെ തോൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോ.
1: പക്ഷേ എന്താ പറയാ ഇത് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ശ്രീജ. ഓ അന്ന് കൊടുത്തോളൂ.
2: ഹലോ
0: ഹലോ
1: ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
0: ആറാം ക്ലാസ്സില്.
1: എന്തൊക്കെയുണ്ട് വിശേഷം?
0: ബുക്സ് ഒക്കെ വാങ്ങിച്ചോ? ബുക്സ് ഒക്കെ വാങ്ങിയോ?
1: അതൊക്കെ ഇനി സമയം കിടക്കല്ലേ അല്ലേടാ.
0: മതിയോ?
1: മതി വെച്ചിട്ട് പൊക്കോളെ.
0: മതി ഇത്രയൊക്കെ ചോദിച്ചാ മതി.
1: സംസാരിക്കണ്ടാന്ന്.
0: എന്തോ എന്നാ പറഞ്ഞോളൂ. ബുക്കൊക്കെ വാങ്ങിയോ?
1: എല്ലാ സെറ്റാണ്. ഇനിയിപ്പോ സ്കൂളിന്റെ ബെല്ല അടിച്ചാ മതി അല്ലേ? എവിടെ പഠിക്കണേ?
0: അടിപൊളി.
1: ഏത്?
2: ഓക്കെ
1: ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി.
0: ചെവിക്ക് ഇത്തിരി മതമുണ്ടേ അതുകൊണ്ട് വയസ്സ്.
1: എടാ അവിടെ പേരെന്താ? ശ്രീയ പാർവതി. നേരത്തെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ശ്രീയ അമ്മ പാട്ടുപാടോ? എന്തോ
1: അമ്മ പാടും മോൻ പാടോ?
2: ഇല്ല.
1: എന്നാ അമ്മക്ക് ഫോൺ കൊടുത്തേ.
2: ഹലോ
0: ശ്രീജ.
1: ശ്രീജ ഓരോ പാട്ടും
0: ഇത്തിരി ഒന്ന് നീങ്ങി നിന്നോളൂ. റേഞ്ചിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്.
1: ഓരോ പാട്ടും നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. അതിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിയ ശ്രീജ.
2: ആയിരം
1: ശ്രീജ നമുക്കൊരു ഹൗളിംഗ് വരുന്നുണ്ട്.
0: അടിപൊളിയായിട്ട് പാടി. പക്ഷെ ആ റേഡിയോന് അടുത്ത് നിന്ന് ഇത്തിരി മാറി നിൽക്കാത്തോണ്ടായിരിക്കും ഒരു ഹൗളിംഗ് വന്നത്. എന്തായാലും
1: നമ്മള് 9 എന്ന സ്കോറിൽ എത്തിച്ചിരിക്കുന്നു.
0: അതെ.
1: ഓക്കെ നമുക്ക് ഇനി ഒരു കോളും കൂടി
0: കണക്ട് ഇന്നത്തെ അല്ലേ?
1: പറയാൻ പറ്റില്ല, ചിലപ്പോ ലാസ്റ്റ് വരുന്ന
0: കോൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ
1: ശ്രീജ അപ്പൊ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ടിരിക്കുന്നു.
0: ഇവിടെ അടി കൂടിക്കൊണ്ടിരിക്കുന്നു.
1: വിദ്യയുടെ കുറച്ച് ശല്യം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു.
0: പാവമാണ്, വയലിട്ട് കോലിട്ട് കുത്തിയ മിണ്ടില്ല പാവം കുട്ടിയ. ഞാനല്ല
1: എന്നെ ഉപദ്രവിച്ച അടിക്കുമെന്ന് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? അപ്പൊ ഞങ്ങള്
0: രണ്ടുപേരും ശ്രമിച്ചു നോക്കിയത് പക്ഷെ നടന്നില്ല.
1: അപ്പൊ ഞങ്ങള് ഉറപ്പായിട്ടും ഞങ്ങൾ രണ്ടും
0: മുപ്പത്തരത്ത് എത്തുമ്പോ എന്തായാലും വിളിക്കും. പോരെ ഓക്കെ ശരി ബൈ.
1: അല്ല ചോദിക്കാനും പറയാനൊക്കെ ഞങ്ങൾക്ക് 30 ആൾക്കാരുണ്ട്,
0: മനസ്സിലായില്ലേ?
1: എനിക്ക് അപ്പൊ ഇവിടെ നമ്മള് 9 എന്ന ഹൈ സ്കോറിൽ എത്തി നിൽക്കുന്നു. ഒരാൾക്കും കൂടി
0: അവസരമുണ്ട്
1: ബ്രേക്ക് ചെയ്യാനായിട്ട്. അപ്പൊ വിളിക്കുക.
0: നമ്പറൊക്കെ ഇവിടെ കാണാൻ
1: പാടും. ആർ ജെ അംബ്ലീഷിനും
0: ആർ ജെ വിദ്യാ.

0: ദാദാ നമ്മുടെ സമയം 7 മണിയായി, ഞാൻ 53 മിനിറ്റായി. വിദ്യ വല്ലതും അറിയണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ കേൾക്കപ്പോ കല്യാണം എന്നൊക്കെ പറഞ്ഞ് പാട്ടും പാടി
1: ഡാൻസിംഗ്
0: ഡാൻസിംഗ്
1: നടക്കാണ്.
0: നടക്കണം.
1: ഞാൻ നടന്നാ മതിയല്ലോ.
0: നടന്നാ മതിയോ?
1: ഹലോ.
2: ഹലോ ചേച്ചി, ഞങ്ങൾക്ക് ഹലോ.
1: പിന്നെന്തിനു വിളിച്ചതാ
2: ചേച്ചി? ഞാൻ രാവിലെ 6 മണിയാകുമ്പോഴും റേഡിയോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിം ഫ്ലോർ ഇവിടെ അവസാനിക്കുകയാണ്. രാവിലെ വിളിക്കാനിരുന്ന കോളാണ് ഇങ്ങനെ മാറി വന്നത്.
1: അപ്പൊ
0: ഒരു കോളറുടെ ഗെയിം കളിക്കാനുള്ള ഒരാളുടെ അവസരം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നമുക്ക് ഹൈസ്കോർ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു.
1: അതെ അതെ അതെ. ഇപ്പൊ സമയം എന്തായാലും 7 മണി കഴിഞ്ഞ
0: 53 മിനിറ്റും 51 സെക്കൻഡും ആയിട്ടുണ്ട്.
1: അപ്പോ നമ്മുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈമിന്റെ സമയം ഏകദേശം ഇവിടെ പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്.
0: അതെ. അപ്പൊ ഇന്ന് നമ്മള്
1: ഒരുപാട്
0: പിച്ചു.
1: അതന്നെ,
0: ചന്തു ആയിരുന്നു ലാസ്റ്റ് വരെ ഇങ്ങനെ നിന്നു, കട്ടൊക്കെ പിടിച്ച് നിന്നു. പക്ഷെ നമ്മുടെ ഒരു 30 അടുത്ത് നിന്ന് ശ്രീജ വന്ന് അതിനെ ബ്രേക്ക് ചെയ്തു. അപ്പൊ സെക്കൻഡ് പ്രൈസ് നമുക്ക്
1: ചന്തുനോട്.

0: സെക്കൻഡ് പ്ലേസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാം സ്ഥാനം ചന്തുവിനാണ്, നമ്മുടെ ശ്രീജയാണ് 38th നിന്നും വിന്നർ ആയിരിക്കുന്നത്. അപ്പൊ ശ്രീജയ്ക്ക് വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇന്നത്തെ ഓൺ ദ ഗോ റൈറ്റ് ടൈം മ്യൂസിക്കിൽ ഒരുപാട് നല്ല കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ഈവനിങ് വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലം വിട പറയുന്നു.
1: ഞാൻ ആർജെ വിദ്യ,
0: ആർജെ അംബുലേഷനും കേട്ടുകൊണ്ടിരിക്കൂ
1: ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: FM Rainbow 107.5 MHz musically yours. News Rainbow.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും അംഗനവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. മെയ് 21 MLAമാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർസ്റ്റോറുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനങ്ങൾ നിർബന്ധമായും നടപ്പിലാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കോഴിക്കോട് മുൻ ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ളയുടെ 3 പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA രണ്ട് യുവാക്കൾ പിടിയിലായി. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശികളെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.
0: News Rainbow.
2: Isai Tendral.
3: Isai Tendral.

തമിഴ് സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈല് പുതു ലെവലിലേക്ക് കൊണ്ടുപോണ ലെജൻഡറി ഡയറക്ടർ, സിനിമാവെ ജസ്റ്റ് എന്റർടൈൻമെന്റ് മറ്റും ഇല്ലാമ ഒരു ബ്യൂട്ടിഫുൾ വിഷ്വൽ എക്സ്പീരിയൻസ് മാറ്റിന ഡയറക്ടറുകളിൽ മുഖ്യമായ ഒരുത്തർ. യെസ്, ഇറ്റ്സ് നൺ അദർ ദാൻ മണിരത്നം. ലവ്, പൊളിറ്റിക്സ്, ഹ്യൂമൻ ഇമോഷൻസ്, മ്യൂസിക് ഇവയെല്ലാത്തെയും ചേർത്ത് മാജിക് ക്രിയേറ്റ് പണ്ട അവരുടെ പടങ്ങൾ ഇന്നേക്കും നമ്മ മനസ്സിലിരിക്കു. ഇന്നേക്ക് നമ്മ പ്രോഗ്രാമില് മണിരത്നം പടങ്ങളിൻ മായ ലോകം, അവരുടെ ഫേമസ് മൂവീസെ പറ്റിയും അതിലെ സോങ്സെ പറ്റിയും പേസലാം. സോ വെൽക്കം ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മണിരത്നം മൂവി സ്പെഷ്യൽ ഇസൈ തെൻട്രൽ വിത്ത് മീ ആർ ജെ അയന വേണുഗോപാൽ.

വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ ഫ്രം കൊച്ചി 107.5. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ്ഐ തെൻഡ്രൽ. ഡയറക്ടേഴ്സ് ഡയറക്ടർ ഏ മണിരത്നത്തെ അപ്പടി കൂപ്പിടുറാങ്ക. അതുക്ക് സ്ട്രോങ്ങാ ഒരു റീസൺ ഇരുക്ക്. സിനിമാവിലെ സാധാരണ ഡയലോഗ് വിട ക്യാരക്ടേഴ്സിന്റെ സൈലൻസുക്ക് കൂടെ അർത്ഥം കൊടുത്ത ഒരുവർത്ത മണിരത്നം. മഴ, കാറ്റ്, ട്രെയിൻ, സിറ്റി ലൈറ്റ്സ് ഇവ എല്ലാം അവരുടെ പടങ്ങൾക്ക് വെറും ബാക്ക്ഗ്രൗണ്ട് മട്ടുമില്ലേ, കഥയുടെ ഒരു മെയിൻ പാർട്ട് താൻ. ഫൈനലി മണിരത്നം മൂവീസ് കാലം കടന്നാലും പഴകാമ ഇരുക്കുറതുക്ക് കാരണം അത് മനിത ഉണർവുകളെ രൊമ്പ ദീപാ കാറ്റുതു താൻ. അതിനാലത്താ ഒവ്വൊരു ജനറേഷനും അവരുടെ മൂവീസെ തിരുമ്പ തിരുമ്പ പാത്ത് രസിക്കിറാങ്ക.

വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ ഫ്രം കൊച്ചി 107.5. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇസൈ തെൻഡ്രൽ, ഉങ്ക കൂടുന്ന ആർജെ അയന വേണുഗോപാൽ. മണിരത്നമോടെ പടങ്ങളിൽ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് അനന മനത ഉണർവുകളെ ரொம்ப റിയലിസ്റ്റിക്കാ കാട്ടുതാ. അവരുടെ ക്യാരക്ടേഴ്സ് ഫുള്ളാ നലവം കയറിക്കാത്, ഇല്ലനാ ഫുള്ളാ കെട്ടവനാകും ഇരിക്കാത്. ഓവറാ ഹീറോയിസം കാട്ടാമ നമ്മ റിയൽ ലൈഫിൽ പാക്കുന്ന അന്ത സാധാരണ മനിതൻ മാതിരി തന്നെ ഇരുപ്പാങ്ക. മൗനരാഗം പടത്തില് മാരേജ് റിലേഷൻഷിപ്പില് ഇരിക്കുന്ന ഇമോഷണൽ ഡിസ്റ്റൻസെ ரொம்ப സിംപിളാ ആനാ ரொம்ப ഡീപ്പാ കാട്ടിനാർ. ഒരു പെണ്ണോട് ഫീലിംഗും ഫ്രീഡമും അവ്വളോ അഴകാ കാട്ടിന പടങ്ങൾ അന്ത കാലത്തില് ரொம்ப റെയറാ താ ഇരുന്നാച്ചു.

ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഇസൈ തെൻഡ്രൽ, കൂടന ആർ ജെ ഐന, വേണുഗോപാൽ. മണിരത്നമുടെ ദിൽ സേ എന്ന മൂവി കാതലുക്കും ടെററിസംക്കും ഇടയിലെ ഇരിക്കുന്ന കോൺഫ്ലിക്ട്സെ കാട്ടിന ഒരു പടം താ. യങ്സ്റ്റേഴ്സുടെ ലവും മാരേജുക്ക് അപ്പുറമാണ് ലൈഫേയും റിയലിസ്റ്റിക്കാ സൊന്ന പടം താ അലൈപായതേ. കനവുകളെയും വെട്രിയെയും തേടി പോകുന്ന ഒരു മനിതനെ ജേർണിയെ കാട്ടിന പടം താ ഗുരു. മോഡേൺ സിറ്റി ലൈഫ് റിലേഷൻഷിപ്പ് പുതുസാന സ്റ്റൈലിൽ പ്രസന്റ് പണിന പടം താ ഓക്കെ കൺമണി. സമീപകാലത്തിൽ റിലീസാണ് പൊന്നിയൻ സെൽവൻ. ഹിസ്റ്റോറിക് മൂവീസ് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ എടുക്കക്കൂടിയ ഡയറക്ടർ താ മണിരത്നം എന്നത് മറുപടിയും പ്രൂവ് പണിയ പടം.

മണിരണ്ണം പടങ്ങളിൽ ഇന്നും മുഖ്യമായ സ്പെഷ്യൽ എന്നാണ് മ്യൂസിക് ദ ഇളയരാജാവോടെയും പിന്നാടി എ ആർ റഹ്മാനോടെയും ചേർന്ന് അവർ നിറയെ എവർഗ്രീൻ സോങ്സ് ക്രിയേറ്റ് പണിനാൾ. അവരുടെ മൂവീസിലെ സോങ്സ് വെറും എന്റർടൈൻമെന്റുക്കാക വരത് ഇല്ല, അത് കഥയോടെ ഒരു പാർട്ട് താണ്. പാട്ട് മൂലമാ ക്യാരക്ടേഴ്സുടെ ഇമോഷൻസ്, റിലേഷൻഷിപ്പ്, ലൈഫ് എല്ലാത്തെയും അവർ ചൊല്ലുവാർ. ടെക്നിക്കൽ ക്വാളിറ്റി വിഷയത്തിലെയും മണിരത്നം പടങ്ങൾ എപ്പോവുമേ ഒരു സ്റ്റെപ്പ് മുന്നാടി താൻ ഇരുക്കും. സിനിമാറ്റോഗ്രാഫി, ലൈറ്റിംഗ്, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒവ്വൊരു ഏരിയാവെയും രൊമ്പ കെയർഫുള്ളാ യൂസ് പണ്ട ഡയറക്ടർ താ അവർ.

107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകളുമായി അംബ്ലീഷിനു.

0: കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്തും. അംഗനവാടി ജീവനക്കാർ, പ്രൈമറി ടീച്ചേഴ്സ്, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വീതം വർധന. മെയ് 21 MLAമാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനായും നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് ശ്രീ മോദിക്ക് സമ്മാനിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളത്തിൽ ഉടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മതിയായ ശേഖരം ലഭ്യമാണെന്ന് പൊതുമേഖലാ എണ്ണ വിപണികൾ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow. You are listening to Rainbow FM 107.5, musically yours.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

are listening to Rainbow FM

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

പ്രിയരെ, ഇപ്പോൾ സമയം 10:59:20. ഇനി 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിലും.